കടലുപോലെ തിരയടിച്ചു വരിക മക്കളെ, കൊണ്ടുപോയി കൊന്നൊടുക്കി നാട്ടിൽ നല്ല നാല് തെങ്ങ് വയ്ക്കന്റെ മക്കളെ. തമ്പുരാന്മാർ വേണ്ട നാട്ടിൽ കൊണ്ടുപോയി കൊന്നൊടുക്കി പുതിയ പുലരി പുലരുവാനായി കച്ചകെട്ടി വന്നടുക്ക മക്കളെ എന്ന റാപ്പ് കേൾക്കുമ്പോൾ വെറുപ്പോ ഭയമോ താൽപര്യക്കേടോ തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിലും എവിടെയോ ഒരു തമ്പുരാൻ ചാവാതെ കിടക്കുന്നു എന്ന് തന്നെയല്ലേ. അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചു പോയാലേ സമത്വം പുലർന്നു എന്ന് പറയാനാവുകയുള്ളൂ എന്ന് മറന്നു പോകരുത്. നമുക്കിഷ്ടപ്പെടാത്തതിനെയൊക്കെ റിബലെന്നും നിഷേധമെന്നും വിളിക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം എന്തായിരിക്കും? അധികാരവും അവകാശവും തമ്മിൽ പൊരുതുന്നുവെങ്കിൽ ഓർക്കുക, അധികാരത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഫ്യൂഡൽ അധികാരങ്ങളിൽ, ഫാസിസ്റ്റ് അധികാരങ്ങളിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വജനപക്ഷപാതങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ അറസ്റ്റുകളും ആയുധങ്ങളും നീണ്ടുവരും. നമ്മുടെ രാജ്യം അങ്ങനെയല്ല എന്ന് തോന്നുന്നു അല്ലെ? ഏയ്, അങ്ങനെയല്ല. ഇവിടെ അവകാശങ്ങൾ ഒരിടത്തും ലംഘിക്കപ്പെടുന്നില്ലല്ലോ അല്ലെ? നെപ്പോട്ടിസം തീരെയില്ല എന്ന് വേണം കരുതാൻ. അതെന്താണ് ഈ നെപ്പോട്ടിസം എന്നാണോ? മക്കളെ വാഴിക്കുക, സ്വജനങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുക എന്നതാണ് നെപ്പോട്ടിസം. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അഭിനയം എന്തെന്നറിയാത്ത മക്കളെയൊക്കെ പിടിച്ച് നായകനും നായികയുമാക്കുന്ന പരിപാടി? ആ, അതിന്റെ പേരാണ് നെപ്പോട്ടിസം. അതൊന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു നാട്ടിൽ എങ്ങനെയാണ് അഭിമാനപൂർവ്വം ജീവിക്കാനാവുക? നിങ്ങൾക്കറിയോ, അങ്ങനെയുള്ള നാടുകളുണ്ട്. അവിടെയുള്ള പ്രജകൾ മിക്കവാറും വ്യക്തിത്വം പണയം വെച്ച് ജീവിക്കുന്നവരാണ്. അവരാണ് സാധാരണക്കാർ. അവർ പഠിക്കും, ജോലി നേടും, കല്യാണം കഴിക്കും, കുടുംബമാകും, പെൻഷനായി മരിക്കും. ഇതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ചോദിച്ചാൽ ഇതിൽ കവിഞ്ഞ് വേറെന്ത് വേണം എന്ന് തിരികെ ചോദിക്കും. മതി മതി, ഇത്രയൊക്കെ മതി, ധാരാളം. സർ, ഞാനും അയാളും ഒരേ പദ്ധതിക്കാണ് അപേക്ഷ തന്നത്. അയാളുടെ അപേക്ഷ തയ്യാറാക്കിയത് ഞാനാണ്. അയാളുടെ അപേക്ഷ അംഗീകരിച്ചു, എന്റേത് തള്ളി. അതെന്താ സാർ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും എന്നറിയാമോ? അതൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പറയുന്നത്, അയാൾക്ക് ഒരുപാട് പിടിപാടുണ്ടായിരുന്നു, നീയും അതുപോലെ ആരെ കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യിക്കാത്തത് എന്താ? സാർ, ശരിയായ രീതിയിലുള്ള അപേക്ഷകൾക്ക് ശുപാർശയുടെ ആവശ്യം എന്താണ്? ആ, ഇത് തന്നെ. നീ ഇങ്ങനെ ആദർശം പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനിയ, ഇവിടെ എന്തിനും വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഇപ്പൊ അടുത്ത വർഷം വീണ്ടും അപേക്ഷിച്ചു നോക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന വർത്തമാനങ്ങളല്ലോ അല്ലേ? അതാണ് ഏക ആശ്വാസം. ജാതിയുടെ പേരിൽ, പണത്തിന്റെയോ പ്രശസ്തിയുടെയോ പേരിൽ എവിടെയെങ്കിലും രണ്ട് നീതിയാണ് സമൂഹത്തിനിടയിൽ നടപ്പിലാക്കപ്പെടുന്നത് എങ്കിൽ ആ നാട് സാമ്പത്തികമായി എത്രമാത്രം ഉയർന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവിടുത്തെ സാംസ്കാരികതയുടെ കൊടി കരിങ്കൊടിയായിരിക്കുന്നു. ഒരാളിന്റെ നിറം കണ്ടിട്ട് അവനെ അല്ലെങ്കിൽ അവളെ കണ്ടാൽ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ രക്തം പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ അപരിഷ്കൃതത്വത്തിന്റെ കൃമികൾ നുരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരെ, നീതി നിഷേധങ്ങൾക്കെതിരെ ഉയരുന്ന തീയെ നിങ്ങൾ ഭയപ്പെടുന്നു. ആ തീ അണയ്ക്കാൻ നിങ്ങൾ അധികാരികളുടെ സഹായം തേടുന്നു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അത്ര വേഗം കെടുത്താനാവുമെന്ന്? വിവേചനങ്ങളെ വെല്ലുവിളിക്കുന്ന, രണ്ട് നീതിക്കെതിരെ ചോദ്യം ചെയ്യുന്ന, ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതി ഉണരുന്ന ആ തീ അടിച്ചമർത്തപ്പെട്ടവരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ആത്മാവ് വെന്തുവരുന്ന തീയാണ്. ഇരകളാക്കപ്പെട്ടവരുടെ ഐക്യദാർഢ്യത്തിന്റെ ചൂടുണ്ടതിൽ. അതിന് കൊടുങ്കാറ്റുപോലെ ആളിപ്പടരാനും സമുദ്രമാകെ കത്തിജ്വലിക്കാനുമുള്ള ശേഷിയുണ്ട്. മനുഷ്യപക്ഷം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം കൃത്യമായി ഉയർത്തിപ്പിടിക്കാൻ അതിനാകും. പക്ഷപാതത്തിന്റെ അശ്ലീലതയെ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും അമ്ലലായനിയിൽ മുക്കിക്കളയുന്ന വാക്കുകൾ ആ അഗ്നിയിൽ നിന്ന് പിറവിയെടുക്കും. പ്രതീക്ഷാ നിർഭരമായ ഒരു കാലം അതിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്.

0: രാജ്വാല സന്താപ.
1: രണ്ട് നീതി നിലനിൽക്കുന്നിടം അപരിഷ്കൃതമാണ്. അതൊരു നാട്ടിലായാലും ദേശത്തിലായാലും ഗ്രാമത്തിലായാലും എവിടെയും അത് അപരിഷ്കൃതം തന്നെയാണ്. സാറിനെ പോലെ ആണോടാ നീ എന്ന ചോദ്യത്തിന് ആധുനിക സമൂഹത്തിൽ പ്രസക്തിയില്ല തന്നെ. സാറായാലും നീ ആയാലും ഞാനായാലും നീതി തുല്യം തന്നെയാണ്. നീതിക്ക് രണ്ടു പക്ഷമില്ല, ഉണ്ടാകാൻ പാടില്ല തന്നെ. അതെന്തിന്റെ പേരിലായാലും ശരി തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. പുതിയ വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരിക്കലൊരു ഗുരുവും ശിഷ്യനും കൂടി അയൽഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഏറെ ദൂരം നടന്നപ്പോഴേക്കും ഒരു നീർച്ചാൽ. അത് ചാടിക്കടക്കാൻ ഒരുങ്ങവേ എതിരെ നിന്നും ഒരു യുവതി നടന്നു വരുന്നു. അവർക്കാണെങ്കിൽ ആ നീർച്ചാൽ ചാടിക്കടക്കാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴങ്ങി നിന്ന യുവതിയെ ഇപ്പുറത്താക്കുന്നതിനു വേണ്ടി സന്യാസി ഒരു കാൽ അപ്പുറം വെച്ച് അവരെടുത്ത് പൊക്കത്ത് വെച്ചു. നന്ദി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. സന്യാസിയും ശിഷ്യനും നീർച്ചാൽ ചാടിക്കടന്ന് ഗ്രാമത്തിലേക്ക് പോയി. ഏറെ നേരം പല കാര്യങ്ങൾ, വ്യാപാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രിയോടെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ശിഷ്യൻ സ്വാമിയെ വിളിച്ചു. സ്വാമി ഉറങ്ങിയോ? സ്വാമി പറഞ്ഞു, ഇല്ല. എന്താ കാര്യം? സ്വാമി രാവിലെ ചെയ്തത് തീരെ ശരിയായില്ല. സ്വാമി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സ്വാമിയെപ്പോലൊരു ആളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമിക്ക് ദേഷ്യം വന്നു. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറയ്, ഞാൻ എന്ത് ചെയ്തു എന്നാ? ശിഷ്യൻ പറഞ്ഞു, രാവിലെ ആ യുവതിയെ എടുത്ത് ഇപ്പുറത്ത് വെച്ചില്ലേ? സ്വാമിയെപ്പോലൊരാൾ യുവതി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര ശരിയാണ്! അത് കേട്ട്

അമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഞാൻ രാവിലെ ആ യുവതിയെ അപ്പുറത്തു നിന്നും എടുത്ത് ഇപ്പുറത്ത് വെച്ചു, പക്ഷേ നീയുണ്ടല്ലോ, അവൾ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വാമി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുകൊണ്ടാവും. പിന്നെ ഒരു അക്ഷരം പറയാതെ ശിഷ്യൻ കിടന്നുറങ്ങി. നോക്കൂ, നമ്മളിൽ ചിലരെങ്കിലും ശിഷ്യന്റെ മനസ്സുള്ളവരാണ്. കളയാൻ പറ്റാതെ ചിന്തകളും ചുമന്ന് നടക്കുന്നവർ. പഴകി മലിനമായ ചിന്തയും കൊണ്ട് നടക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചിന്തകളുടെ ചങ്ങല കണ്ണികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വയറ്റിൽ പഴകിയതും ദഹിക്കാത്തതുമായ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ സാധിക്കും, സജീവമാകാൻ കഴിയും? മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ കഴിയും, സജീവമാകാൻ കഴിയും? എടുത്ത് ഇപ്പുറത്ത് വച്ചാൽ വച്ചു, പിന്നെയും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് മനസ്സിനെ ഭാരപ്പെടുത്തും, മലിനമാക്കും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിറന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ ബി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീലാ പത്മനാഭൻ എഴുതിയ മംഗളക്കുരുതി എന്ന കഥ. ചുറ്റമ്പലത്തിന്റെ ഒരു വശം ചേർന്ന് കിഴക്കു പടിഞ്ഞാറായി നേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നത്തക്ക വണ്ണം വരച്ചിട്ടിരിക്കുന്നു അമ്മ മഹാകാളിയുടെ കോലം. ജീവകാരുണ്യത്തോടെ ഭയങ്കരമായി അഗ്നിഗോളമായി കണ്ണുകൾ, നീണ്ടു ചുവന്ന നാക്ക്, ഘോരമായ പല്ലുകൾ, ഉരുണ്ടുകൊഴുത്ത കൊങ്കകൾ, കുങ്കുമം, അരിമാവ്, മഞ്ഞൾപ്പൊടി, ചിരട്ടക്കരി എന്നിവയൊക്കെ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ കുട്ടിക്കുരുക്കളുടെ ഭാവനയും കൈവിരുതും ചേർന്ന് വർണ്ണപ്പകിട്ടോടെ മനസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന കളമെഴുത്ത്. അധികനേരം നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ചുറ്റിലുമായി കത്തിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ നെയ്വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ കാളിയുടെ കയ്യിലിരിക്കുന്ന ശൂലായുധം തന്നെ ലക്ഷ്യമാക്കി നീണ്ടു നീണ്ടു വരുന്നതുപോലെ ഷർട്ടും ബനിയനുമൊക്കെ ഊരി വെളിയിൽ വച്ചിരുന്നു. മുണ്ട് മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. എന്നിട്ടും ശരീരമാകെ വിയർത്തു. അമ്മേ, അമ്പികേ, ലോകമാതാവേ, എന്റെ നെഞ്ചിനെ പിളർന്നേക്കൂ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് വിമുക്തി തരൂ. അയാൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. വൃത്താകൃതിയിലുള്ള വലിയ വാർപ്പുകളിൽ ചെങ്കുരുതിയായി പതഞ്ഞു പൊങ്ങി നിറഞ്ഞു കവിഞ്ഞ് ചുമന്ന വെള്ളം. ഭദ്രകാളി, മഹാമായെ, മാരി, മന്ത്രോച്ചാടനത്തിന്റെ കൂടെ തെങ്ങിൻ പൂക്കുല ആ തീർത്ഥജലത്തിൽ മുക്കി കാളിക്കും ഭോജനം നൽകിക്കൊണ്ടിരിക്കുന്ന തിരുമേനി. ഗർഭഗൃഹം അടച്ചുകഴിഞ്ഞു. ഇഷ്ടകാര്യം, മംഗളസിദ്ധിക്കായി മംഗളകുരുതി വഴിപാട് നടക്കുന്ന ഇവിടെയല്ലാതെ ക്ഷേത്രത്തിന്റെ മറ്റു മൂലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നടുനിശയുടെ കറുത്ത കൂരിരുട്ട്. ചുറ്റമ്പലത്തിൽ അവിടെവിടെ അഴിച്ചിട്ട തലമുടിയും സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഉടയാടകളുമായി തറയിലിരിക്കുന്ന ബുദ്ധിസ്വാധീനമില്ലാത്ത സ്ത്രീകൾ, കൂടെ വന്നിട്ടുള്ള മറ്റു ചിലർ. ഇവരെപ്പോലെ തന്റെ ബുദ്ധിക്കും എന്തെങ്കിലും കേട് സംഭവിച്ചാൽ മതിയായിരുന്നു. സദാ ദഹിപ്പിക്കുന്ന മാനസിക പീഡകളിൽ നിന്ന് വിമോചനം ലഭിക്കുമായിരുന്നു. കഴുത്തിൽ തിരുമാംഗല്യമണിയാനുള്ള ഭാഗ്യത്തിനുവേണ്ടി വ്രതമനുഷ്ഠിക്കുന്നവർ കഴുത്തിലെ താലിയുടെ കെട്ടിൽ ശ്വാസമുട്ടി രക്ഷ തേടി വന്നിരിക്കുന്നവർ, ചിലർക്ക് സന്താനഭാഗ്യം വേണം, വീർപ്പുമുട്ടലുകളിൽ നിന്ന് മറ്റു പലർക്കും വിമോചനം വേണം. ഇങ്ങനെ ഇങ്ങനെ എത്രയെത്രയോ അപേക്ഷകൾ, അതിനുവേണ്ടിയുള്ള വഴിപാടുകൾ. തനിക്കെന്താണ് വേണ്ടത്? വീണ്ടും വീണ്ടും മനസ്സിനകത്ത് അതേ ചോദ്യം. സാർ, ഇപ്പോഴൊക്കെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന അധികം ആൾക്കാരും ജോലിക്കായി അലയുന്ന പഠിച്ച ചെറുപ്പക്കാർ അല്ലെങ്കിൽ കയ്യിലുള്ള സമ്പത്തിനെയും സുഖഭോഗങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കളയരുതേ എന്ന് അള്ളിപ്പിടിച്ചിരിക്കുന്നവർ. ഇങ്ങനെ ഒരിക്കൽ തന്നോട് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ ചെണ്ടകൂട്ടുന്ന മാരാരല്ലേ? ഇപ്പോൾ അദ്ദേഹത്തെയോ പണ്ട് താൻ ഇവിടെ വന്നിരുന്നപ്പോൾ കണ്ട തിരുമേനിയെയോ മറ്റു പരിചയക്കാരെ ആരെയെങ്കിലുമോ കാണാനില്ലല്ലോ. എല്ലാവരും പുതുമുഖങ്ങൾ, പഴയതായി അതേ അമ്പ മാത്രം, അതേ വാവലുകൾ തൂങ്ങിക്കിടക്കുന്ന ചുറ്റമ്പലം, വിളയിൽ ആൽവൃക്ഷം, അന്നു നടന്ന അതേ രീതിയിൽ അല്പം പോലും പിശകാതെ അനുഷ്ഠിക്കപ്പെടുന്ന ഈ മംഗളക്കുരുതി, ഈ നാട്ടിൽ തന്നെ പിറന്ന് വളർന്ന് ഇപ്പോൾ ഈ അമ്മയല്ലാതെ മറ്റെല്ലാവർക്കും താൻ അന്യനായി നിൽക്കുന്ന അവസ്ഥ.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുത്താൽ ഇപ്പഴും ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
4: സ്വന്തം പെങ്ങളെ കെട്ടാൻ വന്നവന് വല്യേട്ടൻ കൊടുത്ത സമ്മാനം.
5: ഇത് ഭ്രാന്തല്ല, പകയാണ്. അറിയിക്കാതെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയില്ലേ, അതിന്റെ പേരിലുള്ള പക.
6: ഇവിടെ
5: ബാലേട്ടനോ? ഇത് അയാളുടെ വീടല്ല.
6: എനിക്ക് ബാലേട്ടനെ കാണണം. ഏതാണ്, എന്താ നിനക്ക് വേണ്ടത്?
5: അവകാശം വാങ്ങാൻ വന്നതാവും. അല്ലടി, അവകാശം ഏതാണ് ഇവള്? അന്ന് ഞാൻ ഏട്ടനോടൊപ്പം കടപ്പുറത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിവളാ. അടിച്ചിറക്കണം അവളെ.
6: എന്നെ തന്നെ കൊന്നാൽ എന്റെ ബാലേട്ടനെ കാണാൻ ഞാൻ പോവില്ല.
5: നീ പോവില്ലേ? ഈ കുടുംബത്തെ നശിപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ കയറി വാഴണോ? അല്ലടി,
7: ഇനി ഞാൻ ഇവിടെ തൊട്ടാ കൈ ഞാൻ വെട്ടും, കൊല്ലും ഞാൻ.
6: എനിക്ക് കൊല്ലട, ഇങ്ങനെ മാലം കെട്ടി ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ.
4: അവകാശം ചോദിച്ചു വന്നാൽ ആട്ടി ഇറക്കല്ലാതെ പൂവിട്ട് പൂജിക്കണോ?
7: പൂവിട്ട് പൂജിക്കേണ്ടി വരും. ഈ മുറ്റത്ത് നിന്ന് ഇവിടെ അവകാശം ചോദിച്ചാ വീതിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങളൊക്കെ. മിണ്ടി പോകരുത്, വാ.
6: ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു
7: പോകട്ടെ. നശിക്കട്ടെ, എല്ലാം നശിച്ച് ഇല്ലാതാകുന്നതിൽ ഭേദാതാ.
6: ആരും പോണ്ട, ഞാൻ ഇറങ്ങിത്തരാം. ഒന്നും കൊണ്ടുപോകുന്നില്ലമ്മേ, എന്റെ മക്കളെ അല്ലാതെ. മോളെ, ഇത്രയും കാലം സ്വയം വേദനിക്കല്ലാതെ വേദനിപ്പിച്ചിട്ടില്ല ആരെയും. ഈ കണ്ണീരിന്റെ ശാപം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചോളാം. ഇങ്ങോട്ട് വാ.
4: എങ്ങോട്ട്
6: പോവാ? അച്ഛമ്മ
4: വഴി തടയണില്ല, എന്നാലും ഒന്ന് നിൽക്ക.
7: അച്ചുമാമിക്ക് എന്താ ഇവിടെ കാര്യം?
5: ഈ അച്ചുമാമ ഒരു കാര്യമില്ലാതെ ഇവിടെ വരാറുള്ളൂ, കാരണമില്ലാതെ ഇറങ്ങി പോവാറുണ്ട്. എന്നെ
7: വിട്ടാ.
5: സ്വന്തം ഭാര്യയും മക്കളും കണ്മുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ഒരു വാക്കുകൊണ്ട് പോലും അവരെ തടയാത്ത നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും? പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും.
7: അച്ഛനെ ഓർത്തെങ്കിലും?
5: അച്ഛനെ ഓർത്തിട്ട് തന്നെയാടാ, അച്ഛനായി തന്നെയാ പറയണത്. ലക്ഷ്മിയമ്മേ, ഇവൾ ഇവന്റെ ജീവിതം തകർക്കാനോ ഇവിടുത്തെ അവകാശം മേടിക്കാനോ വന്നവളല്ല. ഇവന്റെ അച്ഛൻ കണ്ണടയുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിലേൽപ്പിച്ച രണ്ട് മക്കളിൽ ഒരുവളാ ഇവള്. ഇവിടുത്തെ അച്ഛന്റെ മോളാ.
4: പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിട്ടേ ഉള്ളൂ, നിങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ.
8: പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയതുകൊണ്ട് ശകാരിക്കാനോ എതിർക്കാനോ കഴിഞ്ഞില്ല. പറഞ്ഞ വാക്ക് നെഞ്ചിലേറ്റാനേ കഴിഞ്ഞുള്ളൂ. പെരുമഴയത്ത് കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മ എനിക്ക്.
5: ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവൻ മോഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവൻ ഒരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരിറക്കാൻ വന്നവനാ.
6: വേണ്ട, ഇനിയും ആ അച്ഛന് വേണ്ടി നീ എന്റെ മുമ്പിൽ തലകുനിക്കരുത്. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ ഞാൻ.

കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും, അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നു കളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷെ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത്, അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലിപ്പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ല് പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടികൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ.

0: വയൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ഖാദർ വാലിയെ കുറിച്ച് കേൾക്കാം. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ഡോക്ടർ ഖാദർ വാലി, സ്വതന്ത്ര ശാസ്ത്രകാരൻ, നൈപുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സംയുക്ത പ്രയത്നത്താൽ മറ്റുള്ളവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിത്വം. കാഴ്ചയിൽ കുഞ്ഞന്മാരായ മില്ലറ്റുകൾ നമ്മുടെ പ്രധാന ധാന്യങ്ങളാണെന്നും ഭാവിയിലേക്കുള്ള സുസ്ഥിര ഭക്ഷണമാണെന്നും രോഗങ്ങൾ തടയുന്നതിലും സുഖപ്പെടുത്തുന്നതിലുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സജീവമായി സഞ്ചരിക്കുന്നു. സജീവമായ ഇത്തരം പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഡോക്ടർ ഖാദർ വാലിക്ക് 2022 പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മില്ലറ്റുകളുടെ പ്രചാരണം ജീവിത ദൌത്യമായി സ്വീകരിച്ച് അദ്ദേഹം പറയുന്നു, ജീവിതശൈലീ രോഗങ്ങൾക്ക് ഒരു പരിഹാരമേയുള്ളൂ, മില്ലറ്റുകൾ ഭക്ഷണശീലമാക്കുക. ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവുമായ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യത്തിന്റെ ലക്ഷണമെന്ന് ഖാദർ വാലി പറയുന്നു. ഈ അവസ്ഥയ്ക്ക് ഭക്ഷണശീലം ഒരു പ്രധാന ഘടകമാണ്. ഭക്ഷ്യവസ്തുക്കളെപ്പറ്റിയും അവ എങ്ങനെ എപ്പോഴൊക്കെ കഴിക്കണമെന്നതിനെപ്പറ്റിയും പരമ്പരാഗതമായ ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കൃഷിരീതിയിൽ വന്ന മാറ്റം, പരിഷ്കൃത ജീവിതത്തിന്റെ സമ്മർദ്ദം, മറുനാടൻ ഭക്ഷണരീതിയുടെ അനുകരണം തുടങ്ങിയവ നമുക്ക് പുതിയ ശീലങ്ങൾ സംഭാവന ചെയ്തു. സമ്പുഷ്ട ചെറുധാന്യങ്ങൾ ഭക്ഷണമാക്കുന്നതിലൂടെ രോഗമില്ലാത്ത ജീവിതം സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഖാദർ വാലി. 5 സമ്പുഷ്ട ചെറുധാന്യങ്ങളെ ഡോക്ടർ ഖാദർ വാലി സിരിധാന്യലു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ സമ്പുഷ്ട ചെറുധാന്യങ്ങൾ എന്ന് വിളിക്കാം. ഈ സമ്പുഷ്ട ചെറുധാന്യങ്ങളെ നമുക്ക് നിത്യഭക്ഷണമായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ 6 മുതൽ 2 വർഷത്തിനുള്ളിൽ പേരുള്ളതും ഇല്ലാത്തതുമായ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കാമെന്ന് ഡോക്ടർ ഖാദർ വാലി പറയുന്നു. പരമ്പരാഗതവും തദ്ദേശീയവുമായ രീതികളിൽ ആഴത്തിൽ വേരൂന്നിയ കൃഷിരീതികൾ ഡോക്ടർ ഖാദർ വാലി പ്രചരിപ്പിച്ചു. കൃഷിയിലെ നിശബ്ദ വിപ്ലവകാരിയാണ് ഡോക്ടർ ഖാദർ വാലി. പരിസ്ഥിതി ശാസ്ത്രവും സ്ഥിരതയുള്ള കൃഷിയും എങ്ങനെ സംയോജിപ്പിക്കാമെന്നതായിരുന്നു ഡോക്ടർ വാലിയുടെ ഗവേഷണം. കർഷകരുമായി നേരിട്ടിടപെട്ടും അനേകം ശില്പശാലകൾ സംഘടിപ്പിച്ചും അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കാടുകൃഷിയുടെ പ്രചാരകനാണ് ഡോക്ടർ ഖാദർ വാലി. ഇന്ത്യയിലെ ഈ മില്ലറ്റ് മാൻ കാർഷിക വ്യവസ്ഥയിൽ മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ജീവിതശൈലിയിലും നിശബ്ദമായ വിപ്ലവമുണ്ടാക്കുകയാണ്, ധീരമായി പോരാടുകയാണ്.
0: അവതരണം ഷാൽമ, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. ചിത്രകേരള പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീനിവാസനും രാമു കാര്യാട്ടും ചേർന്ന് നിർമ്മിച്ച ചിത്രമായിരുന്നു മിന്നാമിനിങ്ങ്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ പോഞ്ഞിക്കര റാഫിയുടേതായിരുന്നു. KSK തളിക്കുളത്തിന്റെ സംഭാഷണം ഛായാഗ്രഹണം നിർവഹിച്ചത് BJ റെഡ്ഡിയായിരുന്നു. ചിത്രസന്നിവേശം KV പത്മനാഭൻ. പരമേശ്വരൻ നായരായിരുന്നു കലാസംവിധാനം. ഗാനരചന P ഭാസ്കരൻ. 12 പാട്ടുകൾക്ക് MS ബാബുരാജ് ഈണം പകർന്നു. കോഴിക്കോട് അബ്ദുൾ ഖാദർ, ശാന്ത പി നായർ, മച്ചാട് വാസന്തി, മീന സുലോചന, മെഹബൂബ് എന്നിവർ ഗാനമാലപിച്ചു. 1957 May 24 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന്റെ വിതരണം ചന്ദ്രതാര പിക്ചേഴ്സിന്റേതായിരുന്നു. ബാബുരാജ് സംഗീതം നൽകിയ ആദ്യ ചിത്രം എന്ന സവിശേഷത മിന്നാമിനിങ്ങ് എന്ന ചിത്രത്തിനുണ്ട്. രാമു കാര്യാട്ട് സ്വതന്ത്രമായി സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു മിന്നാമിനിങ്ങ്. പ്രേംജി, കോഴിക്കോട് ശാന്താദേവി, മച്ചാട് വാസന്തി എന്നിവരുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു മിന്നാമിനിങ്ങ്. എഡ്ഡി, എസ് മേനോൻ, PN ലത്തീഫ്, മണവാളം ജോസഫ്, പ്രേംജി, ചെറുവാരി, ഖാൻ, ബാലകൃഷ്ണ മേനോൻ, പരമേശ്വരൻ നായർ, ഉസ്മാൻ, പത്മനാഭൻ, ദമയന്തി, പത്മം, ശാന്താദേവി, സീത, മേരി, മാഗി, വാസുദേവ്, വിപിൻ, വക്കച്ചൻ, ബാലകൃഷ്ണൻ, സാബു, ബേബി എന്നിവർ ചിത്രത്തിൽ അഭിനയിച്ചു. 12 പാട്ടുകളുണ്ടായിരുന്നു മിന്നാമിനിങ്ങ് എന്ന ചിത്രത്തിൽ.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമായി അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമായി അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് ഗോമുഖ്, ഗംഗോത്രി എന്നിവയെക്കുറിച്ച് കേൾക്കാം. കറുത്ത പാറയിൽ വെളുത്ത നിറം ചാലിച്ചതുപോലെയാണ് ഗോമുഖ് ഏറ്റവും ആദ്യം ദൃഷ്ടിയിൽപ്പെടുക. കറുപ്പിനിടയിൽ ഒളിച്ചിരിക്കുന്നത് സഹസ്രാബ്ദങ്ങൾ കണ്ട മഞ്ഞുപാളികളാണെന്ന് വിശ്വസിക്കുക പ്രയാസം. ഓരോ മഴക്കാലവും സമ്മാനിക്കുന്ന മണ്ണിൻ പുതപ്പാണ് ഈ കറുപ്പ്. പ്രകൃതി സ്വമേധയാ സൃഷ്ടിക്കുന്ന സംരക്ഷിത കവചം. എന്നിട്ടും ഗംഗോത്രി ഗ്ലേഷ്യർ തകർച്ചയിലാണെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ഹിമാനിയിലെ താഴെത്തട്ടിലെ മഞ്ഞുകട്ടകൾക്കിടയിൽ നിന്ന് കുമിളയിട്ട് പൊങ്ങുന്ന ഭാഗീരഥി, ഒരു വലിയ പാത്രത്തിന്റെ വാവട്ടം മാത്രമുള്ള കുഴിയിൽ ചുറ്റിത്തിരിയുന്ന കുമിളകൾ, പിന്നെ വാവട്ടം വിട്ട് പുറത്തേക്ക് തൂവി മഞ്ഞിലും പാറയിലും തുള്ളിത്തെറിച്ച് ഒഴുകാൻ തുടങ്ങുന്നു. അപൂർവ ചാരുതയോടെ ഒരു നദി ഇതാ ഇവിടെ ജനിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ് കെ ആർ അജയൻ പങ്കുവയ്ക്കുന്നത്. ഗംഗോത്രിയിൽ നിന്നും 19 മീറ്റർ അകലെയാണ് ഗോമുഖ് ഗംഗാപ്രവാഹം. കിഴക്കൻ അതിർത്തിയായ കേദാർനാഥും ബദ്രീനാഥും പടിഞ്ഞാറ് യമുനോത്രി താഴ്വരയും തെക്ക് തെഹ്രി ജില്ലയുമാണ് ഗോമുഖിന്റെ അതിർത്തികൾ. ഈ ഗുഹാമുഖത്തിന് പശുവിന്റെ മുഖവുമായി സാദൃശ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. നവംബർ മുതൽ ഏപ്രിൽ വരെ ഇവിടെ മഞ്ഞുമൂടിക്കിടക്കും. 27 ക്യൂബിക് കിലോമീറ്ററാണ് ഗംഗോത്രി ഹിമാനിയുടെ വ്യാപ്തി. 30 കിലോമീറ്റർ നീളുന്ന ഇതിന് 2 മുതൽ 4 കിലോമീറ്റർ വരെ വിസ്താരമുണ്ട്. ഉദ്ദേശം 20 ചതുരശ്ര കിലോമീറ്റർ മഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. രക്തവൻ, ചതുരങ്കി, കീർത്തി എന്നിവ കൂടാതെ 18 ചെറിയ ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഗംഗോത്രി ഹിമാനി. തെന്നലുള്ള താഴ്വരകളും ഇടതൂർന്ന വനങ്ങളും

പൊക്കമേറിയ കൊടുമുടികളും കടന്നുവേണം തീർത്ഥാടകർക്ക് ഗോമുഖിലെത്താൻ. ഗംഗോത്രിയിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോൾ ചിർബാസ എന്ന ഇടത്താവളമുണ്ട്. അവിടെ നിന്നാൽ ഗോമുഖിന്റെ മനോഹരമായ കാഴ്ച കാണാവുന്നതാണ്. ഗംഗോത്രിയിൽ നിന്നും 14 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഭോജവാസ എന്ന സ്ഥലത്തെത്തുന്നതാണ്. ഭോജപത്രമരങ്ങൾ നിറഞ്ഞ കാനന പ്രദേശമാണിത്. ഭോജപത്രമരത്തിന്റെ ഇലകളാണ് ഒരു കാലത്ത് പേപ്പറിനു പകരം എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. അടുത്ത ദിവസം രാവിലെ പ്രഭാതഭക്ഷണ ശേഷം ഗംഗോത്രിയിലേക്ക് തിരിച്ചു. യമുനോത്രിയിൽ നിന്നും 228 കിലോമീറ്റർ ദൂരമുണ്ട് ഗംഗോത്രിയിലേക്ക്. ബർക്കോട്ടിൽ നിന്നും 55 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദരാശുവിലെത്തി. അവിടെ നിന്ന് 26 കിലോമീറ്റർ കൂടി യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഉത്തരകാശിയിലെത്തി. ഗംഗാനദിയുടെ കരയിലാണ് ഈ പട്ടണം. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ധർമ്മശാലകളും ഇവിടെയുണ്ട്. പുരാതനമായ വിശ്വനാഥ ക്ഷേത്രം, ശിവശക്തി ക്ഷേത്രം, പരശുരാമ ക്ഷേത്രം എന്നിവ ഇവിടെയാണ്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനീയറിംഗ് ഉത്തരകാശിയിലാണ്. സന്യാസിമാരുടെ സങ്കേതമായ ഉജാല ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ്. ഉത്തരകാശിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഗംഗോറി എന്ന സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും 3024 മീറ്റർ പൊക്കത്തിലുള്ള പ്രകൃതി രമണീയമായ ഡോളിറ്റാൽ തടാകത്തിലേക്ക് ഇവിടെ നിന്നും നടന്നു കയറാം. ഗംഗോറിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് മനേരി. ഉത്തം ഭഗീരഥി നദിയിൽ 39 മീറ്റർ പൊക്കത്തിൽ മനേരി ബാലി പ്രോജക്ട് ഡാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും 19 കിലോമീറ്റർ യാത്ര കഴിയുമ്പോൾ ബട്ടഹരി എന്ന ചെറുപട്ടണത്തിലെത്തും. പിന്നീടൊരു 14 കിലോമീറ്റർ ദൂരത്തിലാണ് ഗംഗാനി എന്ന ചെറുപട്ടണം. മുൻകാലങ്ങളിൽ ഗംഗോത്രിയിലേക്ക് കാൽനടയായി സഞ്ചരിച്ചിരുന്നവർ ഇവിടെയാണ് തങ്ങാറുണ്ടായിരുന്നത്. ഇവിടെ ഒരു താപക്കുളമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 2744 മീറ്റർ പൊക്കത്തിലുള്ള സുക്കി എന്ന സ്ഥലം ഗംഗാനദിയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ നിന്നാൽ മനോഹരമായ ഹിമാലയൻ ദൃശ്യങ്ങൾ കാണാം. 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ജാല എന്ന പ്രദേശത്തെത്തി. ഇവിടെ നിന്നും പാത 305 മീറ്റർ കുത്തനെയുള്ള ഇറക്കമാണ്. ജാലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ഹാർസിൽ എന്ന അടുത്ത വിശ്രമ കേന്ദ്രം. ഇവിടെ ഒരു ലക്ഷ്മിനാരായണ ക്ഷേത്രമുണ്ട്. ഗംഗാതീരത്തുകൂടെയുള്ള തുളറിയാത്രയിൽ ഹിമാലയത്തിലെ മനോഹര ദൃശ്യങ്ങൾ കാണാനായി. അടുത്ത വിശ്രമ കേന്ദ്രം ലങ്കച്ചട്ടിയാണ്. ഭാഗീരഥി നദി കടന്നുവേണം തുടർയാത്ര. പാലം കടന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബൈറോൺ ചട്ടിയിലെത്തി. ബൈറോൺ ചട്ടിയിൽ നിന്നും 10 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് വൈകുന്നേരം 4 മണിയോടെ ഞങ്ങൾ ഗംഗോത്രിയിലെത്തി. ഭാഗീരഥി നദിയും ജാനകി നദിയും വളരെ സൌന്ദര്യമുള്ളതായി കാണുന്നു. നദിക്കരയിൽ ഒരു ഗംഗാദേവി ക്ഷേത്രം കാണാം. ഗംഗോത്രിയിൽ നിന്നും ഭക്തർ ശുദ്ധജലം ശേഖരിച്ച് രാമേശ്വരത്ത് കൊണ്ടുവന്ന് ശിവഭഗവാൻ അർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ധാരാളം സന്യാസിമാരും പൂജാരികളും മുഖ്വ എന്ന സമീപ പ്രദേശത്ത് താമസിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3140 മീറ്റർ മുകളിലാണ് ഗംഗോത്രി ക്ഷേത്രം. ഗൂർഖ ജനറലായിരുന്ന എ എസ് താപ്പ എന്നയാളാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. അടുത്തായി ഭഗീരഥന്റെ കാൽപാദം പതിഞ്ഞ ഒരു വലിയ പാറയുണ്ട്. ഗംഗോത്രി വരെയാണ് ഞങ്ങളുടെ യാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. ഗംഗോത്രിയിൽ നിന്നും 19 മീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഗോമുഖിലെത്താം. ഗോമുഖ് യാത്ര ഞങ്ങളുടെ പാക്കേജിലില്ല. സമുദ്രനിരപ്പിൽ നിന്നും 4255 മീറ്റർ ഉയരത്തിലാണ് ഗംഗോത്രി ഗ്ലേഷ്യർ. ഇവിടെ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് യാത്രയ്ക്ക് പറ്റിയ സമയം. ഗോമുഖിലേക്കുള്ള യാത്ര വളരെ ദുർഘടമാണ്. തപോവനം എന്ന പവിത്രമായ സ്ഥലം, മേരു, ഗംഗോത്ര എന്നീ ഗ്ലേഷ്യറുകൾക്ക് മധ്യത്തിലാണ്. മറ്റൊരു പവിത്രമായ സ്ഥലമാണ് നന്ദാവനം. കുറച്ചകലെയായിട്ടാണ് സുമേരു കൊടുമുടി. ദേവഘട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ദേവഗംഗ ഗൌരീകണ്ഠിൽ വച്ചാണ് സമതലത്തിലെത്തുന്നത്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഗംഗോത്രിയിൽ നിന്നും കേദാർനാഥിലേക്ക് യാത്ര തുടർന്നു. ഗംഗോത്രിയെക്കുറിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ അന്യത്ര ചേർക്കുന്നു. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഒരു നഗരപഞ്ചായത്താണ് ഗംഗോത്രി. ഉത്തരകാശിയിൽ നിന്നും 99 കിലോമീറ്റർ അകലെയാണ് ഇത്. ഭാഗീരഥി നദിക്കരയിലെ ഒരു പുണ്യസ്ഥലം. ചതുർധാം യാത്രയിലെ 2-ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണത്. സമുദ്രനിരപ്പിൽ നിന്നും 3100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേവഗംഗ
സ്വർഗത്തിൽ നിന്നും ആദ്യമായി ഭൂമിയിൽ പതിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഗംഗോത്രി എന്ന് പേര് വന്നത്. ഉത്ഭവസ്ഥാനത്ത് ഈ നദിയെ ഭാഗീരഥി എന്ന് വിളിക്കുന്നു. ദേവപ്രയാഗിൽ വച്ച് അളകനന്ദയുമായി ചേരുമ്പോഴാണ് ഈ നദിക്ക് ഗംഗ എന്ന പേര് ലഭിക്കുന്നത്. ഗംഗോത്രിയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയുള്ള ഗംഗോത്രി ഹിമരേഖ ഹിമവാഹിനി തടത്തിലുള്ള ഗോമുഖിൽ നിന്നാണ് ഗംഗാദേവി ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3048 മീറ്റർ പൊക്കത്തിൽ ഭാഗീരഥി നദിയുടെ ഇടതുകരയിലാണ് 20 അടി പൊക്കത്തിൽ വെണ്ണക്കല്ലിൽ തീർത്ത ഗംഗോത്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരത യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച തങ്ങളുടെ ബന്ധുക്കൾക്കു വേണ്ടി പാണ്ഡവർ ഇവിടെ ദേവയജ്ഞം നടത്തിയിരുന്നതായി ഐതിഹ്യമുണ്ട്. സാഗര രാജാവ് നടത്തിയ അശ്വമേധയാഗത്തിലെ അശ്വത്തോടൊപ്പം 6000 പടയാളികൾ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കപില മഹർഷിയുടെ ആശ്രമത്തിൽ ഇരച്ചുകയറി അശുദ്ധമാക്കി. ഇതിൽ കുപിതനായ മഹർഷി എല്ലാ പടയാളികളെയും ശാപത്താൽ ഭസ്മമാക്കി. സാഗര രാജാവിന്റെ പൌത്രനായ അംശുമാൻ ഗംഗാദേവിയെ പൂജിച്ച് ഭൂമിയിലേക്കൊഴുകി തന്റെ പൂർവികർക്ക് ശാപമോക്ഷം നേടാൻ ശ്രമിച്ചു. എന്നാൽ ഗംഗാദേവി പ്രസാദിച്ചില്ല. 5500 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പൌത്രനായ ഭാഗീരഥൻ ഗംഗയെ പ്രസാദിപ്പിച്ചു. എന്നാൽ പരമശിവന്റെ അനുമതിയില്ലാതെ ഗംഗാനദിയെ ഭൂമിയിലേക്ക് പതിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഭാഗീരഥൻ നടത്തിയ ഘോര തപസ്സിലൂടെ ഭഗവാൻ പ്രസാദിക്കുകയും ഗംഗയെ തന്റെ ജടയിലൂടെ ഭൂമിയിലേക്ക് പ്രവഹിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ശിവന്റെ ജടയിലൂടെ 7 നദികളായിട്ടാണ് ഗംഗ ഭൂമിയിൽ പതിക്കുന്നത്. ഈ നദി ഭാഗീരഥി എന്ന് അറിയപ്പെട്ടു. മുക്വ വില്ലേജിലെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരി സ്ഥാനം. ഏപ്രിൽ മെയ് മാസത്തിലെ അക്ഷയ തൃതീയ നാളിൽ ഈ ക്ഷേത്രത്തിന്റെ നട തുറന്ന് പൂജയാരംഭിക്കും. കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന ഒക്ടോബർ നവംബർ മാസത്തിലെ ദീപാവലി ദിവസം നട അടയ്ക്കുകയും 12 കിലോമീറ്റർ താഴെയുള്ള മുക്വ ഗ്രാമത്തിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ പൂജ നടത്തുകയും ചെയ്യുന്നു. പ്രകൃതിയാ രൂപപ്പെട്ട് മഞ്ഞിനടിയിൽ മൂടിക്കിടക്കുന്ന ശിവലിംഗത്തിൽ ഗംഗയുടെ പ്രവാഹം ആരംഭിക്കുന്നതായും ഭക്തർ വിശ്വസിക്കുന്നു. ശൈത്യകാല ആരംഭത്തിൽ ജലനിരപ്പ് കുറയുന്ന അവസരത്തിൽ തീർത്ഥാടകർക്ക് ഈ പ്രവാഹം കാണാൻ കഴിയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗംഗോത്രി ഗോമുഖ് പ്രദേശത്തിന്റെ വടക്ക് ടിബറ്റൻ അതിർത്തിയാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

പ്രത്യേക പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: NPM ഗവൺമെന്റ് ITI ആയിരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9444752081 അല്ലെങ്കിൽ 9048600751.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: സിനിമ ശബ്ദരേഖ,
3: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമാ ശബ്ദരേഖയൻ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മേഘമൽഹാർ. തിരക്കഥാ സംവിധാനം കമൽ. കഥ ഇക്ബാൽ കുറ്റിപ്പുറം. നിർമ്മാണം എം വി ശ്രേയംസ് കുമാർ. ഛായാഗ്രഹണം വേണുഗോപാൽ. സംഗീതം രമേശ് നാരായൺ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, പൂർണിമ മോഹൻ, സിദ്ദിഖ്, ശ്രീനാഥ്, രാഘവൻ, ശിവജി, അംബിക മോഹൻ, ജിജോയ് രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സനുഷ തുടങ്ങിയവർ.

0: കാപ്പ് കുടിക്കണ്ടേ?
1: അതെ, എപ്പഴാ അച്ഛൻ വരിക?
0: വരണ്ട സമയായി. എന്താ കണ്ണ?
1: ചേച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം.
0: എന്തേ?
1: ചേച്ചിക്ക് പ്രാന്തായി.
0: യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ഒരാള്. വേഗം ഉടുപ്പ് മാറ്റി വന്ന് കാപ്പി കുടിക്കണ്ടോ? അച്ഛൻ വരാറായിട്ടുണ്ട്. കണ്ണ പറഞ്ഞത് കേട്ടോ അച്ഛനു?
1: എന്താ?
2: ഹലോ, എന്താ സാർ ഇങ്ങനെ
1: കിടക്കണേ? എന്താ ചെയ്ത കേക്ക്? എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് വാങ്ങിയ പോലത്തെ കേക്കാ? എന്റെ പേര് എഴുതിയിട്ടുണ്ടോ അച്ഛ?
2: പിന്നെ മോന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മോന്റെ പേരല്ലേ എഴുതാ? ആ മോള് ഇപ്പൊ തുറക്കണം. അമ്മ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തുറക്കാം.
0: സാറിന് ചായ എടുക്കട്ടെ?
2: കുട്ടികളെ
0: കുറെ നേരമായിട്ട് വിളിക്കാ ഞാൻ.
2: ചിന്നു പോയി കഴിക്കേ.
0: സാറിന് ചായ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ചേച്ചി വരാൻ നിന്നാ ഇന്ന് ഇരുട്ടാവും.
2: രേഖയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബുദ്ധിമുട്ടായാലും
0: പണിയൊക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്.
2: ശരിയെന്ന.
0: മണു എന്തേ അച്ഛ?
3: നീ വരണ കണ്ട് ബെഡ്റൂമിലേക്ക് കൂടി ഇരിക്കുക പെണക്കാണെന്നും പറഞ്ഞ്. സ്കൂള് വിട്ട് വരുമ്പോ കേക്കുമായിട്ട് നീ അവളെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നല്ലേ?
0: ഓ, അതാണോ കാര്യം? 10-15 മിനിറ്റല്ലേ വൈകിയുള്ളൂ. വഴിയിൽ എത്ര അടുത്ത ട്രാഫിക് ബ്ലോക്ക്. മാണുവേ, മാണു. അയ്യോ, കുഞ്ഞുട്ടി ഉറങ്ങിയില്ലോ അച്ഛാ? ഇപ്പൊ ഉറങ്ങിയ സ്ഥിതിക്ക് കേക്ക് കിട്ടിയില്ലെന്ന് എങ്ങനെ പറയാ? സാരല്ല, ഉണരട്ടെ. ഉണരുമ്പോ പറയാല്ലേ. പൊതിയില് പൂച്ചക്കുട്ടിയാ. ഞാനൊരു പൂച്ചേനെ വളർത്താൻ പോവാ. അയ്യ, ഉറക്കം കഴിഞ്ഞോ?
1: ഞാൻ ഉറങ്ങിയതല്ല, പിണങ്ങിയതാ. ഹായ്, എന്താ വൈകിയത്? പറഞ്ഞ അനുസരിക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ഇതിങ്ങനെയായ എന്താ ചെയ്യാ എന്റെ മുല്ലക്കാവിലെ ഭഗവതിയെ?
0: ഇയാളാര്? തെക്കേലകത്തെ നങ്ങേരി വലിമയോ ഗുണദോഷിക്കാൻ? സൂക്ഷിച്ച് തുറക്ക്, അല്ലെങ്കിൽ കേക്ക് മൊത്തം മാവ് കുഴച്ച പോലെ ആവും. ഞാൻ ചായ എടുക്കാം.
3: വേണ്ട പോളെ, കുറച്ച് കഴിഞ്ഞ് മതി. ട്രഷറി പോയി വന്നപ്പോ വൈകി, പിന്നെ ഊണ് കഴിച്ചില്ല.
0: ഒക്കെ എടുത്തു വെച്ചിരുന്നല്ലോ.
3: കണ്ടു, മാണിച്ചനുണ്ടായിരുന്നു കൂടെ. നേരം തെറ്റി കഴിച്ച് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചായ ഉണ്ടാക്കി കഴിച്ചു.
1: ഇതാരാ അമ്മേ? കണ്ണൻ.
0: കണ്ണനോ?
1: ആ, ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ. ദേ നോക്കി.
3: എന്താ?
0: അയ്യോ, കേക്ക് മാറിപ്പോയെന്നാ തോന്നണ.
1: ഹാപ്പി ബർത്ത്ഡേ മാലു.
2: കണ്ടോ, അമ്മ വരട്ടെ എന്നിട്ട് അതിനു മുമ്പേ തുറന്നോ.
1: കണ്ണന്റെ പേര് മാറ്റി വെച്ചാ. മാലു എന്നാ പേര്?
2: എന്തേ
1: നോക്കി. ഹാപ്പി ബർത്ത്ഡേ മാലു.
2: അയ്യോ, ഇതെങ്ങനെ പറ്റി? കണ്ണം വിഷമിക്കണ്ട, അച്ഛൻ മോന്റെ പേര് എഴുതാൻ പറഞ്ഞാണല്ലോ. ചിലപ്പോ കടക്കാരന് മാറിപ്പോയായിരിക്കും. അവരുടെ ഫോൺ നമ്പർ. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് രാജീവാ. കുറച്ചു മുമ്പ് അവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിരുന്നു, അത് മാറിപ്പോയെന്ന് തോന്നുന്നു. അത് തന്നെ, ചിലപ്പോ ആ സ്ത്രീക്ക് കൊടുത്ത തമ്മി മാറിയതായിരിക്കും.
4: സോറി സർ.
2: ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: അത് അതിങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ വേറെ കൊടുത്തുവിടാ സർ.
2: അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം.

0: ഓർഡർ നടത്തിക്കില്ലേ? ഓക്കെ സോറി സാർ, പറയുന്നത് തന്നെയാ. സാറിന്റെ മോന്റെ ബർത്ത്ഡേ കേക്കല്ലേ?
1: അതെ.
0: സോറി മാഡം.
2: ഇപ്പൊ സന്തോഷമായോ?
3: നിങ്ങളുടെ അച്ഛനെ ഈടെ തുടങ്ങിയ അസുഖ ഈ മാറിപ്പോകല്. വെജിറ്റബിൾസ് വാങ്ങാൻ പോയ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരും, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയ മട്ടൻ വാങ്ങിട്ട് വരും. ബസ് കണ്ടാ പറയും കാറാണെന്ന്, കാറ് കണ്ട ലോറിയാണെന്നും, മഞ്ഞ കണ്ട പച്ചയാണെന്ന് തോന്നും, പച്ച നീലയായിട്ട് തോന്നും. ചിന്നുനെ കണ്ട കണ്ണനാണെന്ന് പറയും, കണ്ണനെ കണ്ട ചിന്നുവാണെന്നും പറയും. അമ്മയെ കണ്ട ഉഷയാണെന്ന് തോന്നും, ഉഷ അമ്മയാണെന്നും തോന്നും. അങ്ങനെ വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടോ?
1: ഒന്ന് പോടിയാർന്ന്, ഇവിടെ ഒരാളുടെ വിചാരം അവള് വലിയ പെർഫെക്റ്റ് ആണ്.
3: ആണ്, എന്താ സംശയം? ഇതിനു മുമ്പ് എത്ര ബർത്ത്ഡേ വന്നിട്ടുണ്ട് കണ്ണന്റെ ചിന്നുന്റെ, അന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അതെന്താ? അന്നൊന്നും ഇയാള് പോയി വാങ്ങിട്ടില്ല. വാങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നേരം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞ ബാങ്ക് എന്നിങ്ങനെ പയ്യന്നൂർക്ക് തട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചോ?
1: ഇവിടത്തെ ബ്രാഞ്ചിലെ മാനേജറും സ്റ്റാഫിന്റെയും വഴിപാടിന്റെ ഫല, അത്രക്ക് സഹിച്ചാണ് അവര് ഈ 3 വർഷം നിന്നെ.
3: അതുവ എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും എന്ത് സങ്കടമായിരുന്നു എന്നറിയോ?
1: അത് അഭിനയം, ഞാനും അഭിനയിച്ചില്ലേ സങ്കടാന്ന്. അല്ലേനോ?
3: ഓഹോ, അപ്പൊ ഇയാളുടെ അഭിനയായിരുന്നു അല്ലേ? ഇത്രക്കേ ഉള്ളൂ കണ്ണ അച്ഛന് നമ്മളോടുള്ള സ്നേഹം. മീൻ മുളകിട്ട് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ നാളികേര അരച്ചു വെച്ചു. ഒരു അനുസരണ ഇല്ല ജന്തുവിന്. നാളികേര അരച്ചു വെക്കുന്നത് രാജീവേണ് പിടിക്കില്ലെന്ന് എത്ര പ്രാവശ്യം അതിനോട് പറയാ. അതെങ്ങനെയാ, ഞാൻ വരാൻ കൂടി നേരമില്ല, അതിനു മുമ്പ് കെട്ട് കെട്ടി. മുളകിട്ട് വേറെ വെക്കുന്നു രാജീവേട്ടാ.
1: അത് മതി, ഇനി അതിന് ടെൻഷൻ അടിക്കണ്ട.
3: എന്ത് സുഖായിരുന്നു രാജീവേട്ടാ, തൊട്ടടുത്ത് 9:30 ഞാൻ ഇവിടുന്ന് പോയിരുന്നത്, 5:10 തിരിച്ചെത്തിയിരുന്നു. ഇതിപ്പോ വെളുപ്പിന് എണീറ്റ് 6:30 ചെന്ന് ട്രെയിനിൽ കയറി, എന്നാ അതൊന്ന് സ്പീഡിൽ പോവും. അതുമില്ല,
1: എന്നിട്ട് വേണേ പാലത്തിന്റെ മോളിൽ താഴെ വീണ് കമ്പാർട്ട്മെന്റിൽ എന്റെ മോളിങ്ങനെ തൂങ്ങിക്കിടക്കാൻ.
3: ഡേ മിണ്ടാതിരിക്കണ്ടോ, പറഞ്ഞു അതുപോലെ ഫലിക്കണമെന്നാവാ, പേടിയാവണം.
1: അതല്ലേ പറയണത്, എന്റെ മോള് ജോലി രാജിവെച്ച് മുളകിട്ട് നല്ല മീൻകറി വെച്ച് സമയാസമയങ്ങളിൽ ഭർത്താവിന് നല്ല ഭക്ഷണമൊക്കെ വെച്ചു വിളമ്പി, ഭർത്താവ് ഓഫീസിട്ട് വരുമ്പോ കുളിച്ച് കുറിതൊട്ട് നല്ല സുസ്മേര വദനയായിട്ട് പൂമുഖവാതിൽക്കൽ ഇങ്ങനെ നിക്കണം.
3: അതിനൊരു വിരോധമല്ല ഭാര്യക്ക്. പക്ഷെ അതിനു മുമ്പ് ഭർത്താവ് അഞ്ചാറ് കേസൊക്കെ ജയിച്ച് അത്യാവശ്യം ചില കഷികളുടെ കഴുത്ത് കയർത്ത് പോക്കറ്റ് നിറയെ കാശുമായിട്ട് വാ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലേ മോനെ രാജീവ, നമുക്ക് ഇന്നെന്താ രണ്ടാക്കും പഠിക്കാനൊന്നുമില്ലേ?
4: അമ്മയുടെ വാർത്ത വായന കഴിയട്ടെന്ന് വെച്ചിട്ടാ.
1: വാർത്ത വായന
3: പോടി കളിയാക്കതെ.
4: നാളെ എപ്പോഴാ അമ്മ കേക്ക് മുറിക്കുക?
3: നാളെ സൺഡേ അല്ലേ, കോളനിയിലെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഉച്ചക്ക് മുറിക്കാട്ടോ. നമുക്ക്
4: പായസം ഉണ്ടാക്കോ? പായസം വേണ്ട, പുഡി മതി.
3: പായസം പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാം. ഓ, നാളെ ഞായറാഴ്ചയല്ലേ, രാവിലെ എനിക്ക് പോണ്ടല്ലോ ഈശ്വര. ആഴ്ചയില് 2 ഞായറാഴ്ച ഉണ്ടായിരുന്നെങ്കിലോ?
1: എന്തിനാ രണ്ടാക്കണേ, എല്ലാ ദിവസവും ഞായറാഴ്ച അവൻ പ്രാർത്ഥിച്ചോളൂ. എന്റെ മക്കള്,
4: ഹലോ ഹലോ, അച്ഛ കേൾക്കണില്ല, ഉറക്കെ പറയ.
5: പറയണുണ്ട് മോളു, നാളെ രാവിലെ അച്ഛൻ വീണ്ടും വിളിക്കണുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ. ഓക്കെ
4: ശരി അച്ഛ.
5: മോൾ അമ്മയ്ക്ക് കൊടുക്ക്.
3: മൂന്തേട്ടാ എന്തൊക്കെയുണ്ട്?
5: സുഖം. ഞാൻ നാളെയോ മറ്റന്നാളോ ജോർദാനിലേക്ക് പോവും. അവിടെ കമ്പനിയുടെ ഒരു പുതിയ പ്രോജക്ട് തുടങ്ങുക, ഇനി 3-4 മാസം അവിടെ ആയിരിക്കും. എങ്ങനെ ഉണ്ട് നിന്റെ എഴുത്തൊക്കെ?
3: പുതിയ ഒരെണ്ണം ഈലൊക്കെ മാതൃഭൂമിയിൽ വരും, എന്റെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കഥയാവും തോന്നുന്നു.
5: നീ വലിയ എഴുത്തുകാരിയാണെന്നാ ഇവിടെ എല്ലാരും പറയണത്. എന്നാ നിന്റെ ഒരു കഥ എടുത്തു വെച്ച് വായിക്കാമെന്ന് വെച്ചാൽ 5-6 വരി വായിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. എന്നാൽ ഇന്ത്യ ടുഡേയിൽ വന്ന കഥ 1 മാസമായിട്ട് ഇവിടെ കിടക്കുക, വല്ലപ്പോഴും എടുത്ത് അതിൽ നിന്റെ ഫോട്ടോ നോക്കും. നിനക്ക് കുറച്ച് ഗൗരവം കൂടിയിട്ടുണ്ടോ?
3: അത് മൂന്നേട്ടന് തോന്നണതാ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണ്ടേ?
5: ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ, ഒന്ന് പച്ച പിടിച്ച് വരുകയല്ലേ. ഏതായാലും ഒരു 5-6 കൊല്ലം കൂടി, അത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം.
3: ഇത് കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ കേൾക്കണം.
5: അത് പോട്ടെ, ബാക്കി വിശേഷമൊക്കെ നാളെ. നീ ഒന്ന് അച്ഛനെ കൊടുത്തേ.
6: നീ എവിടെ പോകുന്നാ പറഞ്ഞത്?
5: ജോർദാനില്, ഒഫീഷ്യലാണ്.
6: നീ ജയശ്രീയോടൊന്ന് വിളിക്കാൻ പറ, ഇന്നലെയും വിളിച്ചില്ല അവള്.
5: അവൾക്ക് ട്രാൻസ്ലേറ്റസ് ആണെന്ന് പറയാനുണ്ടായിരുന്നു, ചിലപ്പോ അതുകൊണ്ടാവും. അളിയന് പിന്നെ നേരം കിട്ടിക്കാണില്ല. അച്ഛൻ നടക്കാൻ പോവാറില്ലേ?
6: അത് മുടക്കാറില്ല.
5: മരുന്നോ?
6: ഞാൻ മറന്നാൽ ഇവള് മറക്കൂല. ശരി, നാളെ വിളിക്ക്. അയ്യോ, അവൻ വെച്ചു എന്നാ തോന്നണേ. നിനക്ക് സംസാരിക്കാനുണ്ടായിരുന്നു?
3: ഇല്ലച്ചാ.
4: അയ്യോ, എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഇനിയും
3: ഇനി നാളെ. കാശ് ഒരുപാട് പോവില്ലേ അച്ഛന്റെ? ഗൾഫിൽ നിന്നല്ലേ വിളിക്കണേ?
4: ഈ അമ്മ ഒരു പിശിക്കായില്ലേ മുത്തശ്ശ?
3: അയ്യടാ, നങ്ങേരി വല്യമ്മേ, നിന്റെ അച്ഛന് മോശമൊന്നുമല്ല. ഇല്ല, വരാനാവണേ ഉള്ളൂ.
1: വേദന എങ്ങനെയുണ്ട് ഇപ്പോ?
7: വേദനയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചോദ്യമാണ് ഏറ്റവും വലിയ വേദന. നീ ഇന്നലത്തെ ഹിന്ദുവിന്റെ സൺഡേ പേജ് വായിച്ചോ? അതിലൊരു ആർട്ടിക്കിൾ കണ്ടു, ഒരു ഡോക്ടർ നീരജ് ചൗധരിയുടെ.
3: തീരെ സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും കിട്ടിയാ അതിനൊരു കുറവുമില്ല. ഞാൻ പറഞ്ഞാലൊട്ട് അനുസരിക്കുകയില്ല.
1: എടത്തി പറഞ്ഞിട്ടില്ലേ, ഏട്ടൻ തീരെ സംസാരിക്കണ്ട.
7: എടാ, ആരെങ്കിലും പറയുന്ന അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ 46-ാം വയസ്സിൽ ഞാനിങ്ങനെ കിടക്കുമോ? എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ലടാ. ഓൺലി എൻ ഇൻഡിസിപ്ലിൻ മാൻ ക്യാൻ ബി എ ഡിസിപ്ലിൻഡ് ഹസ്ബൻഡ് എന്ന് ജോഹൻ അബ്രഹാം പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂപ്പര് തീരെ ഇൻഡിസിപ്ലിൻഡ് അല്ലാതിരുന്നോണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരുന്നത്.
3: കണ്ടോ രാജീവ, ഇതാ ഇപ്പൊ പതിവ്. കണ്ടതൊക്കെ പറയ, ചിരിക്കുക, എന്നിട്ട് ആവശ്യമില്ലാതെ വേദന തിന്ന.
7: സാരമില്ലടാ, നിനക്ക് കോടതി പോവാൻ നേരമെങ്കിൽ പൊയ്ക്കോ.
1: ഏയ്,
7: എന്താ ഈ ആന്റോ വധക്കേസ്? ക്രോസിംഗ് കഴിഞ്ഞു?
1: ഇല്ല, നടക്കുക.
7: ഇന്നലെ ഭൂമിനാഥനും റസാക്കും ഒക്കെ വന്നിരുന്നു.
1: പറഞ്ഞു.
5: ആ പയ്യന്റെ ബെയിൽ ആപ്ലിക്കേഷൻ പിന്നെ തള്ളിയല്ലോ സാർ. പാവം, ആരോ ട്രാപ്പ് ചെയ്തതാ.
8: ആവും, തെളിവില്ലല്ലോ. സോ ദ കോർട്ട് ഹാസ് അക്സെപ്റ്റഡ് ദ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ്.
5: ആ പയ്യന്റെ തന്തിയും തള്ളയും വരാന്തിൽ നിന്ന് കരയണ കണ്ടു.
8: ഞാനും കണ്ടു.
1: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
8: ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞോ?
1: ഇല്ല, മഹാദേവൻ സാർ ക്രോസ് ചെയ്തോണ്ടിരിക്ക.
8: എങ്ങനെയുണ്ട് ഇപ്പൊ ഏട്ടന്?
1: സെയിം, മാറ്റമൊന്നുമില്ല. ഏട്ടന്റെ ഒരു വിൽ പവറിന്റെ പുറത്ത് പിടിച്ചു നിൽക്കാന്ന ഡോക്ടർ വരെ പറഞ്ഞു.
8: ഓ, അയാളുടെ വിൽ പവർ അപാരം തന്നെയാ. പക്ഷേ ഒക്കെ സ്വയം വരുത്തി കൂട്ടിയതാണോ പറഞ്ഞ അയാൾ സമ്മതിക്കില്ലല്ലോ. കോളേജിലും ലോക്കിയും ഒക്കെ പഠിക്കുമ്പോ ഞാൻ കുടിച്ചതിന്റെ പകുതി കളയൾ കുടിച്ചിട്ടില്ല, വിപ്ലവം ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഫേറ്റ്, ഇത്രയും ബ്രില്യന്റും ജീനിയസുമായ ലോയർ ഈ ബാറിൽ ഉണ്ടായി കാണില്ല.
1: മഹാദേവൻ സാറും ഇപ്പൊ അത് തന്നെ പറഞ്ഞുള്ളൂ.
8: ഒരുപാട് വായിക്കണ കൂട്ടത്തിലായിരുന്നു തന്നെ ഏട്ടൻ. പക്ഷേ തനിക്ക് തീരില്ലെന്ന് തോന്നുന്നു അല്ലേ?
1: കോളേജ് കഴിയണവരെ ധാരാളം വായിച്ചിരുന്നു. ഇപ്പൊ പക്ഷെ മടി.
5: ഇപ്പൊ ഗസലിനോടാണ് രാജുവിന് താല്പര്യം അല്ലേ? എവിടെ ഗസലിനായിട്ടുണ്ടെങ്കിലും അവിടെ കാണാം.
1: സംഗീതത്തോട് പണ്ടേ ഭ്രമ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനിയോട്.
8: ഹിന്ദുസ്ഥാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇത് കണ്ടോ, മേഘ മൽഹാർ, നന്ദിത മേനോന്റെ കഥ. ആ കുട്ടി ഇപ്പൊ തിരക്കില്ലാതെ എഴുതുന്നുണ്ടല്ലേ, വായിച്ചിട്ടുണ്ടോ വല്ലതും?
1: ഏതോ വാർഷിക പതിപ്പിൽ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
8: രണ്ടു മൂന്ന് നല്ല കഥകൾ എഴുതിയിട്ടുണ്ട് ആ കുട്ടി. പെണ്ണെഴുത്തുകാരുടെ ജാടയില്ലാത്ത ഭാഷ.
1: മേഘ മൽഹാർ, ഡാൻസൻ പാടി മഴ പെയ്ച്ച രാഗ. ഓക്കെ, ഇവരാണ് ഈ നന്ദിത മേനോൻ.
8: അറിയോ താൻ,
1: യാദൃശികമായിട്ടൊരു കണ്ടുമുട്ടലുണ്ടായി ഞങ്ങൾ തമ്മിൽ. പക്ഷേ എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു.

0: പുതിയ കഥ ഭയങ്കര അപ്രീസിയേഷൻ ആണല്ലോ. എഡിറ്റർ പറഞ്ഞില്ലേ?
1: പറഞ്ഞു.
0: വാരികയെന്ന് വാരാന്തി പതിപ്പിലേക്ക് മാറുകയാണല്ലേ. പേജിന്റെ ഫുൾ ചാർജ് നന്നായി.
1: എഡിറ്റർ സൂചിപ്പിച്ചു, ഒന്നും തീരുമാനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു.

0: ചെലവൊന്നുമില്ലേ?
1: എന്തിന്?
0: ഒരുപാട് കാര്യങ്ങളില്ലേ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ചെറുകഥകളിൽ ഒന്ന്, ദാമേട്ടൻ തട്ടിയുരണ്ട് എംഡിയോട്, പിന്നെ വാരാന്ത്യപ്പതിപ്പിന്റെ എഡിറ്റർ ഇൻചാർജ്. ഇതിൽ നിന്ന് രണ്ടെണ്ണം ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു എഡിറ്റർ.
1: ഇതേതിനാ?
0: വേണുവിന്റെ ഫീച്ചറിന്, ആനക്കാഴ്ചകൾ.
1: ഹലോ, അതെ, എന്താ മണിച്ചേ? അയ്യോ, എവിടെ? ഏത് ഹോസ്പിറ്റല്? ഐസിയു എവിടെ?
0: ദേ അവിടെ.
1: എന്താ മണിച്ചായ?
2: ആ, പേടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു മൈൽഡ് അറ്റാക്ക്. ഒബ്സർവേഷൻ വേണ്ടി കരുതിയിരിക്കുന്നു എന്നാ ഡോക്ടർ പറഞ്ഞേ. ഒന്ന് ബീച്ചിലോട് വരെ പോവാം, ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞ് ഒരു 11 മണിക്ക് എന്റെ വീട്ടിൽ വന്നതാ. ഞാൻ അകത്ത് പോയി ഷർട്ട് ഇട്ട് വന്നപ്പോഴേക്കും ദാ സോഫയിൽ കുഴഞ്ഞു കിടക്കണു. പിന്നെ ഓട്ടനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയത് കർത്താവിന്റെ കൃപ. മുകുന്ദനെയും ജയശ്രീയും ഇപ്പൊ തന്നെ അറിയിക്കണോ? അവർക്കവിടെ 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ ഇത്രയും ദൂരം ചാടി പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ, സ്കൂള് വിട്ട് വരുമ്പോ മോളെ റാണി വിളിച്ചുകൊണ്ട് പോയിക്കോളും.
3: കേട്ടത്തി പറയണേക്ക്, കുറേ ദിവസമായില്ല ഓർക്കൊളിക്കണം. ഇന്ന് ഞാൻ നിന്നോളാം ഇവിടെ, അമ്മയും കുട്ടി പോയിക്കോളും. ഞാൻ ഓട്ടോ വിളിക്കാം. പോണോ? എനിക്ക് വിളിയൊന്ന് വീട്ടിലിറക്കിയാൽ മതി.
1: വേണ്ട രാജീവ, നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ?
3: ഏയ്, എന്ത് ബുദ്ധിമുട്ട്? കേട്ടോണ, വരുമ്പോ ഞാൻ
1: പറഞ്ഞോളാം. എപ്പോഴും അയക്കാൻ തന്നെയാ ഇപ്പോ.
3: അത് മരുന്നിന്റെ അമ്മേ.
1: കവിയുടെ എക്സാം എന്നാ എടുത്തി? ബുധനാഴ്ച തുടങ്ങും. പാവം, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ പഠിക്കാനിരുന്ന എങ്ങനെയാ അതിന് പറ്റുക? കരച്ചില് തന്നെ കരച്ചില്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മൂന്നേട്ട, ഡോക്ടറെ കണ്ടിരുന്നു, ഐസിയുവിൽ തന്നെയാ. നാളെ വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. ഏ, ആ ജയശ്രീച്ചി വിളിച്ചിരുന്നു. ഓവ്, മാണിച്ചായനും റാണിയച്ചും ഒക്കെ ഇപ്പൊ പോയുള്ളൂ. ആ മോളും അവരുടെ കൂടെ പോയി. ഏ, എന്താ? ഓ, അത് സാരല്ലേ മൂന്നേട്ട, ഒരു രാത്രിയല്ലേ. നിൽക്കാന്ന് മാണിച്ചായൻ കൊറേ പറഞ്ഞു. അതിനെന്താ മൂന്നേട്ട, ആശുപത്രിയിൽ നിറയെ ആൾക്കാരില്ലേ. ശരി, രാവിലെ വിളിക്കേ. ഗുഡ് നൈറ്റ്.

0: നന്ദിതമേനോനല്ലേ ഈ കഥയൊക്കെ എഴുതുന്ന?
1: അതെ,
0: നമ്മൾ തമ്മില് മുമ്പ് കണ്ടിട്ടുണ്ട്. അന്ന് ബേക്കറിയിൽ വെച്ച് കേക്ക് മാറിപ്പോയിട്ട്. ആരാ ഐസിയുല്?
1: ഫാദറിന്റെ.
0: ഓ, എന്താ?
1: ഒരു മൈൽഡ് അറ്റാക്ക്.
0: ഒറ്റയ്ക്കേ ഉള്ളോ?
1: ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാ.
0: മോളുടെ ആയിരുന്നല്ലേ ബർത്ത്ഡേ അന്ന്.
1: ആരാ ഹോസ്പിറ്റലില്?
0: ഏട്ടനാ, ലിവർ സിറോസിസ്. കോംപ്ലിക്കേറ്റഡ് ആ, കുറച്ച് ദിവസമായി. ഞാൻ രാജീവ്, അഡ്വക്കേറ്റാ. ഇന്ന് ആഴ്ചപ്പതിപ്പിൽ കഥ കണ്ടു. പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ കണ്ടപ്പോൾ ആളിന്നാണ് മനസ്സിലായത്. പിന്നെ വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പൊ ഇവിടെ വെച്ച്
1: ബുദ്ധിമുട്ടിച്ചോ? ഏയ് ഇല്ല,
0: പരിചയപ്പെട്ടില്ല, സന്തോഷം. ശരി
1: ശരി.

0: ഉറങ്ങാതിരിക്കണം കണ്ടപ്പോ കട്ടൻ കാപ്പി വാങ്ങി.
1: അയ്യോ വേണ്ട,
0: ഞാൻ കുടിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ, കുറച്ച് വയ്ക്കട്ടെ. പത്രത്തിലാണല്ലേ വർക്ക് ചെയ്യുന്നത്?
1: അതെ, മാതൃഭൂമിയിൽ സബ് എഡിറ്റർ.
0: കഥകൾ വായിക്കുന്ന പതിവ് കുറവാ. ഏതെങ്കിലും കഥ എപ്പോഴെങ്കിലും വായിച്ചു കാണും, ഓർമ്മയില്ല.
1: ഞാനങ്ങനെ അധികം എഴുതിയിട്ടില്ല.

0: ഇവിടെയൊക്കെ നോക്കി, കടകളൊക്കെ അടച്ചു. സാരമില്ല, ഞാൻ നാളെ എന്തായാലും വാങ്ങി വായിക്കും. നാളെ പരിചയപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കഥയുടെ പേര് എനിക്ക് വലിയ ഇഷ്ടമായി, മേഘമൽഹർ. ഹിന്ദുസ്ഥാനി സംഗീതത്തോട് അല്പം താല്പര്യമുള്ളതുകൊണ്ടാവും ചിലപ്പോൾ. കാപ്പി കുടിച്ചില്ല? നേരം വെളുക്കണമായിരിക്കണ്ടേ, ഇനിയും കാപ്പി ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഞാൻ രാവിലെ പഠിച്ചോളാം.
1: വായിക്കണമെങ്കിൽ ആഴ്ച പതിപ്പ് എന്തെങ്കിലും ഉണ്ട്.

0: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു. ഇല്ല, ഇതൊന്നുമല്ല. പലതരം ശബ്ദങ്ങൾക്കിടയിൽ അവ്യക്തമായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീനരോദനം പോലെ ഈ നഗരത്തിലെ തൻ്റെ അവസാനത്തെ രാത്രിയാണ്. അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. തെരുവ് ഗായകന്റെ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി ചിലപ്പോൾ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. മിർസ ഗാലിബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കട്ടിയുള്ള മീശ കഴുത്തിന് പുറകിൽ സ്പർശിച്ചപ്പോൾ മനം പുരട്ടി. പലതും ആദ്യമായി കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇല്ലെന്ന തലയാട്ടി, അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ച തെരുവായത്. തെരുവിൽ നിലാവ് തണുത്തു കിടന്നു. ഇപ്പോൾ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട്. അതൊരാലാപാണ്.
1: അല്ല, മോള് രാവിലെ തന്നെ എന്താ കഴിച്ചോണ്ടിരിക്കണേ?
2: ഇഡ്ലി.
1: അയ്യേ, സ്കൂളിൽ പോണ കൂട്ടിൽ ഇഡ്ലിയാ കഴിക്കുക?
2: പിന്നെന്താ കഴിക്കുക?
1: വല്ല വെള്ളയപ്പോ കോഴി ഇറച്ചി ഒക്കെ കഴിക്കണ്ടേ? അവിടെ ഒരാൾ അതല്ലേ അടിച്ചുകൊണ്ടിരിക്കണേ? പിന്നെ ആരാ മോളുടെ ദോസ്ത് ഗ്രേസ്? എവിടെ നമ്മുടെ അറ്റാക്ക്?
3: ആ, ഞാൻ ഇവിടെ ഉണ്ടോ?
1: ആഹാ, നല്ല ആളാ. നടക്കാൻ വരും പറഞ്ഞ് ഞാൻ ആ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ കൊറേ നേരം കാത്തു നിന്നു.
3: എണീറ്റതാ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല മഞ്ഞ്.
1: പിന്നെ മടിയും. ഏതാണ്ട് ഒരു അറ്റാക്ക് എവിടെയോ കൂടി പോയപ്പോഴേക്കും ഒരു നിത്യരോഗിയുടെ മട്ട ഇയാക്ക്. വെടിക്കെട്ട് പോലത്തെ രണ്ടെണ്ണം കഴിഞ്ഞ് വേറൊരാളെ ഇവിടെ ഉണ്ട്.
4: എക്സസൈസ് നടത്തോ, മുടക്കരുന്ന ഡോക്ടർ പറഞ്ഞത്.
3: നാളെ മുതൽ എന്തായാലും റെഡി.
4: ഒരു പ്ലേറ്റ് എടുക്കട്ടെ?
1: എന്തിനാ ഇഡ്ലി കഴിക്കാനോ? ഞാൻ എന്തെങ്കിലും ഇഡ്ലി കഴിച്ച് മോള് കണ്ടിട്ടുണ്ടോ? 10 മണിയാവുമ്പോ പഴം കഞ്ഞിയും തൈരും, അതാ നമ്മുടെ മെനു. മോൻ അമേരിക്കയിലായാലും ഒന്ന് രണ്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാനൊരു പഴഞ്ചനാ. നന്ദ്യതയിൽ നിന്ന് ഓഫീസ് പോണില്ലേ?
4: ആ പോണം. ഹലോ.
5: ഹലോ.
4: ആ ചേച്ചി,
5: നീ ഉറങ്ങിയില്ലല്ലോ.
4: ഇല്ല,
5: എത്ര ഇനി ആലോചിക്ക, മതിയായി നന്ദിതേ. ഇനി ആലോചിക്ക.

0: ഇവന്റെ ലീഗൽ സെപ്പറേഷൻ നമുക്കൊരു വക്കീലിനെ കാണണം. അല്ല ചേച്ചി, നമുക്ക്
1: കേസ് നാളത്തേക്കാ വെച്ചിരിക്കുന്നത്, 10 മണിക്ക് എത്തണം. ഓക്കെ,
2: ചെല്ലാൻ പറഞ്ഞു.
0: ചേച്ചി പോയിട്ട് വാ. അപ്പൊ നീ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം.

0: എന്താ ഇവിടെ?
1: എന്റെ ഫ്രണ്ടിനകത്ത്
0: സീമന്ദിനി കൃഷ്ണൻ നോവലിസ്റ്റ്. മഹാദേവൻ സാർ പരിചയപ്പെടുത്തി, സാറിന്റെ ജൂനിയർ ആയിട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു അധികരിക്കാം?
1: വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം.
0: അധികരിക്കാം. ചങ്കലക്കുട്ടി കാപ്പി വേണം?
1: എനിക്ക് വേണ്ട.
0: എനിക്ക് ഏതായാലും വേണം, കൂടുതൽ കമ്പനിക്ക് ആവാന്നേ. കാണുമ്പോഴൊക്കെ ഞാൻ കാപ്പി തന്നെ സൽക്കരിക്കുന്നു എന്നാവും. ഇരിക്കും. ഡൈവോഴ്സ് പെറ്റീഷൻ ആണല്ലേ, അവരെ കണ്ടപ്പോഴേ തോന്നി ഒരു ഡൈവോഴ്സിന് സമയമായില്ലേ എന്ന്. തമാശയട്ടോ. ഫാദറിലേക്ക് എങ്ങനെയുണ്ട്?
1: ഭേദമായി.
0: പിറ്റേന്ന് കാലത്ത് തിരികെയപ്പോ വാർഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ വന്നു നോക്കി, അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു മുറിയിൽ? നന്ദിതാമേനോനെ കണ്ടൂല. പിറ്റേന്ന് വൈകിട്ട് പ്രതീക്ഷ തന്നെ, ഒരു ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മാത്രമല്ല, സുഹൃത്തും വഴികാട്ടി എന്നൊക്കെ പറയാം. നാട്ടില് തറവാട്ടിലായിരുന്നു കുറച്ച് ദിവസം, ഇന്നലെ തിരിച്ചു വന്ന. അന്ന് കാലത്ത് എണീറ്റപ്പോ ഞാൻ നന്ദിതാമേനോനെ പറ്റി പറഞ്ഞ ഏട്ടനോട്, മേഘമൽഹാറിനെ കുറിച്ച്, പുതിയ തലമുറയിലെ പ്രതീക്ഷയുള്ള കഥാകാരിയാണെന്നും പരിചയപ്പെടണമെന്നും ഒക്കെ പറഞ്ഞേട്ടൻ. ജീനിയസ് ആയിരുന്നു, പക്ഷെ ബുദ്ധി കൂടുമ്പോ വീക്ക്നെസ്സും കൂടണമല്ലോ. ആഴ്ചപ്പതിപ്പ് തിരിച്ചു തരാനും നേരിട്ട് അഭിനന്ദിക്കാനും കഴിഞ്ഞില്ല. എന്തായാലും അല്പം വൈകിട്ടാണെങ്കിലും അഭിനന്ദനങ്ങൾ. ആളെ കണ്ട എങ്ങനെ എഴുതുന്ന തോന്നുന്നില്ല, ഫ്രം ദ ഹാർട്ട്, മനോഹരായിട്ടുണ്ട്. ആഴ്ചപ്പതിപ്പിന്റെ കടം ബാക്കിയാ, ഇനി ഏതായാലും ഞാൻ തിരിച്ചു തരുന്നില്ല. വെറും ഒരാഴ്ചപ്പതിപ്പിന്റെ വിലയല്ലോ അതിനിപ്പോ. വായനക്കാരന് നേരിട്ട് കിട്ടിയ എഴുത്തുകാരിയുടെ ഉപഹാരം, സൂക്ഷിച്ചു വെച്ചോളാം. ഞാൻ ഹസ്ബൻഡ് ഗൾഫിലാണല്ലേ, ഭാര്യയുടെ സാഹിത്യം പഠിച്ച നാടുവിട്ടാണോ?
1: അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യ
0: രേഖ എഴുത്തൊന്നുമില്ല കേട്ടോ, കണക്കെഴുതും, ബാങ്കില. ഇപ്പൊ പയ്യന്നൂർക്ക് ട്രാൻസ്ഫർ അടിച്ചതിന്റെ വെപ്രാളത്തില് കയറ് ഒട്ടിച്ച്
1: നടക്കുക.
0: മോന്റെ പേരോർമ്മയുണ്ടല്ലേ, വിളിപ്പേരാ കണ്ണൻ, പേര് സൗരവ്, ഒന്നാം ക്ലാസ്സിലാ. മോളും ഉണ്ട് ഹൃദ്യ, മൂന്നാം ക്ലാസ്സില്. മാളവിക ഏത് ക്ലാസ്സിലാ?
1: രണ്ടാം ക്ലാസ്സില്.
0: കേക്കില് മാളൂന്ന് പേര് കണ്ടു, സാഹിത്യകാരി ആയതുകൊണ്ട് മാളവിക എന്ന് ഊഹിച്ചു. ഊഹം ശരിയായല്ലേ?
1: അതെ. ഇറങ്ങട്ടെ.
0: അല്ല, കാപ്പി ഒന്നില്ല.
1: സാരമില്ല, ഞാനത് കടം വെക്കുക, പിന്നൊരിക്കലും വീട്ടാ. ചേച്ചി, ഇത് അഡ്വക്കേറ്റ് രാജീവ്, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. എന്നാ ശരി.
0: ശരി.
2: ഹലോ, ആരാ? ആ, കൊടുക്കാം. മോളെ നന്ദിതേ.
1: എന്താച്ചാ?
2: നിനക്ക ഫോൺ.
1: ആരാ?
2: ആരോ അഡ്വക്കേറ്റ് ആന്നാ പറഞ്ഞേ.
1: ഹലോ,
0: ഞാനാ രാജീവ്. രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം, രാവിലെ എഴുന്നേറ്റ് എന്റെ ത്രില്ല് പോവും, അതുകൊണ്ടാ.
1: എന്തേ?
0: രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്ദി. ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം നഷ്ടപ്പെട്ടു പോയ എന്റെ വായനാശീലം തിരിച്ചു തന്നെ. ഭൂമിനാഥൻ സാറിനെയും കൂട്ടി ഡി സിയിൽ പോയിട്ട് കുറെ പുസ്തകങ്ങൾ വാങ്ങി. ഭൂമിനാഥൻ സാറ് എന്റെ കൊളീഗ. കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അകക്കണ്ണ് ഒറ്റയിരുപ്പിന് എല്ലാ കഥകളും വായിച്ചു. എല്ലാ കഥകളിലും ഉണ്ടല്ലോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ദുഃഖം. എന്താ
1: നഷ്ടപ്പെട്ടിട്ടുള്ളത്?
0: ഒരു കഥ വായിച്ചപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. വലിയ ക്ഷേത്രക്കുളവും പടവുകളും. എനിക്കുണ്ടായിരുന്ന ഇതുപോലത്തെ കൂട്ടുകാരികള്, കൗസൂനെ പോലെയും പാർവതി പോലെയും.
1: നിങ്ങൾ വക്കീലന്മാരെ പറ്റി ഉണ്ടൊരു കഥ.
0: ഉവ്വ്, എന്താ എന്റെ പേര്? ആ, വാലറ്റക്കാർ. ഞങ്ങളെ ചെറുതായിട്ടൊന്ന് കൊട്ടിയിട്ടുണ്ടല്ലേ.
1: അങ്ങനെയും ചില വക്കീലന്മാരുണ്ടെന്ന് തോന്നിയില്ലേ?
0: പിന്നെ കൃത്യമായിട്ട് ഒരു ശാരംഗപാണി സാറിന്റെ ഞങ്ങളുടെ ബാറില്. മൂപ്പരെ പരിചയമുണ്ടോ?
1: ഏയ്, അതങ്ങനെ എഴുതി.

0: പറഞ്ഞുള്ളൂ.
1: എന്തായാലും ഉഷാർ, ഞാനിപ്പോ ശരിക്കും നന്ദിതാമേനോന്റെ ഒരു ആരാധകനായിട്ട്.
0: വക്കീലന്മാരുടെ വാക്കല്ലേ.
1: ഹേ, ഞങ്ങള് കോടതിയിൽ മാത്രമേ നുണ പറയൂ. അപ്പൊ ശരി, അസമയത്ത് വിളിച്ചതിൽ ഒരിക്കൽ കൂടെ സോറി.
0: സാരല്ല,
1: എങ്കിൽ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല.
0: ശരി. പിള്ളേരുടെ ഭാഷ പതുക്കിയാ. ആരോടെ ശൃംഗരിച്ചോണ്ടിരുന്നേ?
1: അതോ, അതൊരു സ്ത്രീയോടാ കഥയൊക്കെ എഴുതുന്ന ഒരു ചേച്ചി.
0: അയ്യടാ കുഞ്ഞു മോനെ, കൂടി കൊള്ളാം. അത് പഠിച്ചത് വന്ന് ആഹാരം കഴിക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈശ്വര, വെളുപ്പിന് എണീക്കണമെന്ന് ഓർക്കുമ്പോഴാ.
1: അല്ലാതെ ചോടി
0: ഒന്ന് പോവാ.

0: ഇങ്ങോട്ടെത്തിയല്ലേ?
1: ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകി.
0: ഇത് അഡ്വക്കേറ്റ് ഭൂമിനാഥൻ. ഞാൻ പറഞ്ഞു സാറിനെ പറ്റി.
1: ഹലോ,
2: രാജീവിന്റെ ഗസല സായനങ്ങളിലേക്ക് പുതിയ അതിഥി ഇല്ലേ?
1: രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ വരണമെന്ന്.
2: മേഘമൽഹാർ എഴുതിയ ആൾക്ക് താല്പര്യമില്ലായിരിക്കാൻ വഴിയില്ലല്ലോ.
1: ഇത് സീമന്തിനി ടീച്ചർ, സീമന്തിനി കൃഷ്ണൻ.
0: എനിക്കറിയാം, തിരക്കില്ലെങ്കിൽ ഒരു കാപ്പിയുടെ കടം ബാക്കിയുണ്ട്.
2: അതെന്താ?
0: അത് നന്ദിതാമനറിയാം.
2: ഓക്കെ, എന്തോ ആവട്ടെ, ഇപ്പൊ ഒരു കാപ്പി ആവശ്യം. മേഘമൽഹാർ പെയ്തിറങ്ങിയത് ആ തെരുവിലായിരുന്നില്ല, വരണ്ടുണങ്ങിയ ഓർമ്മകളുടെ ഏകാന്ത ഗരികളിലായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പുതുമ, പറയുന്ന ഭാഷയുടെ ലാളിത്യം, സൗന്ദര്യം, വ്യക്തത. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത് ശ്രീമതി സീമന്തിനി കൃഷ്ണൻ. നിങ്ങളെക്കാളും നന്നായിട്ട് കഥകൾ എഴുതുന്നുണ്ട് ഈ പെൺകുട്ടി. ഭാഷ കൊണ്ട് കസരത്ത് കാണിക്കുമ്പോൾ ആത്മാവ് നഷ്ടമാവുന്നുണ്ട് നിങ്ങളുടെ കഥകളിൽ. സീമന്തിനി കൃഷ്ണന്റെ വാല് മുറിച്ചു കളഞ്ഞോ? അല്ല, ഒരു ഇന്റർവ്യൂവിൽ വായിച്ചു, കൃഷ്ണനെ മുറിച്ചു മാറ്റി ഇനി സീമന്തിനെ ഉണ്ടാവുമെന്നും സ്വയം കൂട്ടിച്ചേർത്തത് സ്വയം തന്നെ എടുത്തു മാറ്റുകയാണെന്നും. സ്വന്തം ഭർത്താവ് വൃത്തിയേട്ടവനായതിന് പുരുഷവർഗത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് മന്ദബുദ്ധികളുടെ ആക്രോശമായി പോയി.
0: നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം സാർ.
2: ഓ, സംസാരിക്കാം. നമുക്ക് കാപ്പിയെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിലും സംസാരിക്കാൻ കൊള്ളാത്തൊരു വിഷയമായിരിക്കാണല്ലോ സാഹിത്യം. മടിയിൽ കിടത്തി കഥ പറഞ്ഞുറക്കിയ മുത്തശ്ശിമാരുടെ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ആ മലയാളികളെ ഇപ്പോ ചില ലിപ്സ്റ്റിക് മുത്തശ്ശിമാര് കഥ എഴുതി കൊല്ലുകയാണ്. പേര് പറയാതെ തന്നെ അവരെ സീമന്തിരി കൃഷ്ണൻ അറിയാലോ. ദയവ് ചെയ്തവരുടെ കൂടെ കൂടി ഇങ്ങനെ അധപ്പതിക്കരുത്. ഇതുപോലെയുള്ള കുട്ടികളെയും കൊണ്ടു കടന്ന് അവരെയും വഷളാക്കരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരുതരം ജാടയാണ്. നിങ്ങളുടെ എഴുത്തിലുമുണ്ട് ആ ജാട. എപ്പോഴെങ്കിലൊക്കെ പുരുഷനു മുമ്പിൽ തോറ്റുകൊടുത്തു പോയി എന്നുള്ള ഒരുതരം കോംപ്ലക്സ്.
0: എന്ത് പണിയ ഭൂമിയാണ് സാറി കാണിച്ച്? വെള്ളം അടിച്ച് വയറ്റി കിടക്കണം.
2: വെള്ളം അടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പറയണോന്ന് വിചാരിച്ചത് ഇപ്പൊ ചുളിവിന് ഒത്തുകിട്ടിയോ പറഞ്ഞതേ ഉള്ളൂ.
0: അവര് വല്ലാതെ ഹർട്ടായിട്ടുണ്ടോ?
2: ആവട്ടെടോ, ഇത്തരക്കാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം. സ്യൂഡോയാ സ്യൂഡോ, പെണ്ണെഴുത്തും തട്ടിപ്പും. എനിക്കവരെ ഇഷ്ടമല്ല, അവരെഴുതുന്നതും ഇഷ്ടമല്ല.
0: എങ്കിൽ പിന്നെ കാപ്പി കുടിക്കാൻ എന്തിനാ അവരോട് കെട്ടിയിരുന്നില്ല ഇത്?
2: അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റിയത്. പക്ഷേ കുറച്ച് കൂടിപ്പോയോന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്.
0: കുറച്ചല്ല, ശരിക്കും കൂടിപ്പോയി. ആ നന്ദിതയും വല്ലാണ്ടായി പോയി. പാവം,
2: അത് പറ നന്ദിതയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കി, അത് മോശം. അല്ല, ആ വഴിക്ക് തനിക്കെന്തൊരു സോഫ്റ്റ് കോർണർ.
0: അയ്യേ ഛേ.

0: എന്താ ഇപ്പൊ അതിരെ കെണിറ്റ് നടക്കണേ? നല്ല സോമനാമ്പലസം തുടങ്ങിയോ?
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മേഘമൽഹാർ.
2: മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്.

0: ജോലിത്തിരക്കിലാണോ? ഇന്നലെ ഭൂമിദാൻ സാറ്, ഐ എം സോറി, ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ട്. മൂപ്പരുടെ പ്രകൃതം എങ്ങനെയാ? എപ്പോഴാ നാക്കിന്റെ കൺട്രോൾ പോവാന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ച് അകത്താക്കിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഫീൽ ചെയ്തല്ലേ.
1: അത് പിന്നെ അവരൊരു പാവ സ്ത്രീയാ, മാത്രമല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവരിപ്പോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങള്?
0: എനിക്കറിയാം. പിന്നെ മൂപ്പർക്കും വിഷമായി. നന്ദിതാമേനോൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ള പ്രയാസത്തില.
1: ഈ നന്ദിതാമേനോൻ വിളി വല്ലാതെ ഫോമലാവുന്നു. നന്ദിത മതി.
0: ശരി, ഇനി അങ്ങനെ വിളിക്കുന്നുള്ളൂ. എന്തായാലും പരിഭവം മാറിയല്ലോ, സമാധാനേ.
1: അതിന് മിസ്റ്റർ രാജീവിനോട് എനിക്ക് പരിഭവം ഒന്നുണ്ടായിരുന്നില്ലല്ലോ.
0: ഈ മിസ്റ്ററും വേണോ? ഇന്നലത്തെ ഗസലിന്റെ സുഖം ഭൂമിദാൻ സാറെ കളഞ്ഞതിന് ചെറിയൊരു പ്രായശ്ചിത്തം. രണ്ടു മൂന്ന് കാസറ്റ്സാ, മേറിയസനം, ഗുലാമലിയൊക്കെ ഉണ്ട്. കൂട്ടത്തില് ചെറിയൊരു സാഹസവും. എൻ്റെ ഒരു ഫ്രണ്ട് ജൂൺ ചെയ്ത കാസറ്റ് ഉണ്ട്, അതിലൊരു പാട്ടുപാടിയാളുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ നോക്ക്.
1: രാജീവ് പാടിയിട്ടുണ്ടോ?
0: ഒരു ശ്രമം, അതാ സാഹസം എന്ന് പറഞ്ഞ.
1: നന്നായി. രാജീവ് പാടുന്ന അറിഞ്ഞപ്പോ തൊട്ട് കേൾക്കണം എന്നുണ്ടായിരുന്നു. കേട്ടിട്ട് അഭിപ്രായം ഞാൻ വിളിച്ച് പറയും.
0: പറയണം, ബോറായാലും പറയണം.
1: ബോറാവില്ല എന്തായാലും.
0: ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഞങ്ങളുടെ ക്ലബിന്റെ വകയായിട്ട്. വല്ലപ്പോഴും വരണം.
1: പിന്നെന്താ?
0: ഇനി സമയങ്ങളില്ല. അപ്പോ ശ്രീമന്ദിരി കൃഷ്ണനോട് പറയണം ഭൂമിദാൻ സാറിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കണോ.
1: പറയാം.
0: ശരി എന്നാ.
1: ശരി.

0: ഹലോ.
1: ആ നന്ദിതയാണ്, പാട്ട് കേട്ടു. അഭിപ്രായം പറഞ്ഞാ കരുതും മുഖസ്തുതിയാണെന്ന്. അല്ല കേട്ടോ, വെരി നൈസ്. പാട്ട് വേണമെങ്കിൽ പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. നല്ല ഭാവമുണ്ട്.
0: താങ്ക് യു. അപ്പൊ ഇനി എനിക്ക് എന്റെ ഭാര്യയോട് ധൈര്യമായിട്ട് പറയാം, എന്റെ കഴുതിരാ കഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ ഭൂമിയിലുണ്ടെന്ന്.
1: അത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാഞ്ഞിട്ടാ. ഇപ്പൊ വിളിച്ചത് കൺഗ്രാലേറ്റ് ചെയ്യാൻ മാത്രല്ല, ഒരു ഹെൽപ്പും വേണം എനിക്ക്.
0: എന്താ?
1: വീക്കെൻഡിന്റെ ചാർജ് ഇപ്പൊ എനിക്കാ. ഒരു ഫീച്ചർ റെഡിയാക്കണം പത്മശ്രീ കെ എൻ പിഷാരടിയെ കുറിച്ച്. അറിയായിരിക്കല്ലോ പിഷാരടി സാറിനെ.
0: പിന്നെ നമ്മുടെ ഭൂമിയാൻ സാറിന്റെ മുത്തച്ഛനല്ലേ, എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ.
1: അതറിഞ്ഞു, അറിഞ്ഞോണ്ട് തന്നെ ഹെൽപ്പ് ചോദിച്ചതും. ഒരു ഇന്റർവ്യൂ ശരിയാക്കി തരണം, പിഷാരടി സാർ ഭയങ്കര ചൂടനാന്ന് കേട്ടിരിക്കണെ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓടിക്കും പോലും. നെക്സ്റ്റ് സൺഡേ ഭൂമിനാഥ് സാറിനെയും കൂട്ടി പോവാൻ പറ്റുമോ എന്നറിയാനാ.
0: ഒറ്റപ്പാലം വരെ പോണ്ടേ?
1: അതാ, അവിടെ വരെ ചെന്നിട്ട് സമ്മതിച്ചില്ലെങ്കിലോ? ഒന്ന് സംസാരിക്കോ ഭൂമിനാഥ് സാറിനോട്?
0: ഓ ഷുവർ, സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട്
2: വിളിക്കാം. നന്ദിതമേനോ,
0: അഞ്ചാറ് ഗുണ്ടകളെ വിട്ട് ശരിക്കും പൊട്ടിക്കുന്നു പറഞ്ഞു. വല്ല ബാറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സൗകര്യം എന്ന് ഞാനും പറഞ്ഞു. ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുന്നു മുത്തച്ഛന്റെ.
2: ആ മൂപ്പർക്ക് ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാ, ടിവിക്കാരോടാ പ്രിയം. പിന്നെ നന്ദിതാമേനോ ആയതുകൊണ്ട് നമുക്ക് ശരിയാക്കാതെ പറ്റില്ലല്ലോ. ഞാൻ അമ്മ വിളിച്ചു പറയാം.
0: അതുപോലെ അടുത്ത സൺഡേ കൂടെ പോണം അവരുടെ കൂടെ.
2: സൺഡേ നടക്കില്ല, മറ്റന്നാള് ബാംഗ്ലൂർ പോവാ. ഞാൻ മൺഡേ വരൂ, അവര് തനിച്ചു നോക്കുള്ളേ.
0: അതല്ല, മുത്തച്ഛന്റെ സ്വഭാവം അറിയാലോ, അവിടെ ചെല്ലുമ്പോ ചെലപ്പോ പറയാൻ പറ്റില്ല.
2: എങ്കി ബെസ്റ്റ് താനാ, എപ്പ കാണുമ്പോഴും ചോദിക്കുന്നതാ തന്നെ. ഒരു പാട്ടങ്ങ് കാച്ചു കൊടുത്താൽ മതി, ചെറുക്കൻ നന്നായി പാടുമെന്ന് പറയുന്ന ഒരേ ഒരാൾ മുത്തച്ഛന.
0: ഇപ്പൊ ഒരാളും കൂടി ഉണ്ട്.
2: അതാരെ?
0: നന്ദിതാമേനോ.
2: ഓഹോ, അവിടം വരെ എത്തിയല്ലേ. എങ്കി താൻ തന്നെ പോയാ മതി.
0: അല്ല, ഞാൻ വെറുതെ.
2: വെറുതെ അല്ലല്ലോ, വീണ് കിട്ടുന്ന ചാൻസല്ലേ. ഇതൊരു തുടക്കമാട്ടോ. താൻ നമ്പർ പറയും, ഞാൻ വിളിച്ചു പറയാം.
1: ഹലോ,
2: നന്ദിതാമേനോ അല്ലേ? ഭൂമിനാഥനാ. രാജീവ് പറഞ്ഞു ഇന്റർവ്യൂ ഏർപ്പെടാകണ്ട്, കൂടെ രാജീവ് വരും. മതിയോ?
1: മതി, വരാന്ന് പറഞ്ഞു രാജീവ്.
2: നേരിട്ട് ചോദിച്ചോ, സംസാരിക്ക.
0: ഹലോ, ആ ഞാൻ വരാം.
1: താങ്ക് യു. അപ്പൊ സൺഡേ ഫോട്ടോഗ്രാഫർ പ്രസാദ് ഉണ്ടാവും കൂടെ, കാറിൽ പോവാം. ഓക്കേ.

0: ഏട്ടനുമായിട്ട് ആദ്യം പോയത് അവിടെ കാറ് പോവില്ല, കിടത്ത് കിടന്ന് 10 മിനിറ്റ് നടക്കണം.
1: രാജീവിനൊരു സൺഡേ നഷ്ടായില്ലേ?
0: അതിനെന്താ സൺഡേ, ഞാൻ വീട്ടിലില്ലാത്തപ്പോ രേഖയ്ക്ക് ഇഷ്ടം. ഫുൾ ടൈം കിടന്ന് ഉറങ്ങാലോ, ഞാനുണ്ടെങ്കിൽ ചായ എടുക്ക അതെടുക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കഴിയുമെങ്കിൽ കുട്ടികളെയും ചേച്ചിയുടെ വീട്ടിലെ അമ്മയുടെ അടുത്തോ പറഞ്ഞു വിടും. മടിച്ചേ, ഭയങ്കര മടിച്ചു. ഹസ്ബൻഡ് വരുന്നുണ്ടോ അടുത്ത ഞാനും?
1: ഡിസംബർ ആവും.
0: പ്രസാദ് കല്യാണം കഴിച്ചാണോ?
2: ഏയ്, ഞാനത്ര മോശം ടൈപ്പൊന്നല്ല.
1: അവിടെ വരെ ചെന്നിട്ട് പറ്റില്ല എന്ന് പറയൂ അദ്ദേഹം.
0: അതിനല്ലേ ഞാൻ കൂടെ വരണത്. അമ്മ പിഷാറ്റി സാറിന്റെ ശിഷ്യായിരുന്നു കലാമണ്ഡലത്തിൽ, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഏട്ടൻ ലോ കോളേജിൽ പഠിക്കുമ്പോ ഭൂമിനാഥൻ സാറിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോവാണ്. ഭൂമിനാഥൻ സാറിന്റെ ചെറിയമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു പത്മയടത്തി, നല്ല പൂവമ്പഴത്തിന്റെ നിറവും വലിയ കണ്ണുകളൊക്കെ ആയി. ഏട്ടന് ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അവരായിട്ട്. കുറച്ചു നാള് ഞാനായിരുന്നു ഹംസം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നേ. അന്ന് ഞാൻ സ്കൂളില്. ഏട്ടന് വല്ലാത്തൊരു ഭ്രമമായിരുന്നു അവരോട്. പക്ഷെ ഒരു ദിവസം ഉണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ പുറകിലെ പടവൊക്കെ കെട്ടി വലിയ കുളത്തില് മുങ്ങി മരിച്ചു കിടന്നു. കർക്കിടകത്തിൽ മഴ പെയ്ത് നിറഞ്ഞെടുക്കായിരുന്നു കുളം. കാലേറ്റി വീണാണെന്നും ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ആ സങ്കടത്തില് കുറച്ചു കാലം സന്യാസിയൊക്കെ ആയിട്ട് നടന്നു കേട്ട. ഇത് പറഞ്ഞപ്പോഴാ നന്ദിതയുടെ ആ കഥ ഓർമ്മ പറഞ്ഞു. ക്ഷേത്രകുളത്തിൽ മുങ്ങി മെല്ലെ മെല്ലെ താണുപോണ കൗശു. അവളുടെ തണുത്ത് പറങ്ങലിച്ച ബോഡി ആരൊക്കെയോ താങ്ങിയെടുത്തോണ്ട് പോകുമ്പോൾ തട്ടുമ്പുറത്ത മരേഴിയിട്ട കിളിവാലിലൂടെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരി പാർവതി, പിന്നെ രാത്രി ഉറങ്ങിക്കിടന്ന പാർവതിയെ ചെന്ന് വിളിച്ച് മുങ്ങി താണുതാണ് പോകുന്നതിന്റെ സുഖം കാണിച്ചുതരാന്ന് കൗസു പറയുന്നതും, രണ്ട് കൂട്ടുകാരികളും കൂടി നിലാവത്ത് തണുത്ത വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നതും കഥയാണെങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ. മനസ്സിൽ നിന്ന് പോകണില്ല. പ്രസാദ് വായിച്ചിട്ടുണ്ടോ?
2: പിന്നെ യൂണിവേഴ്സിറ്റി കഥാമത്സരത്തിൽ നന്ദിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥയാണ്.

0: പ്രസവം വലിക്കോ?
1: ആ വല്ലപ്പോഴും.
0: എന്തു പറ്റി? ഒരു മൂഡോഫ് പോലെ. അതോ ഈ പുഴ വല്ല കഥയും സമ്മാനിച്ചോ? എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കാം, ആലോചിച്ചോളൂ.
2: ഒന്നുമില്ല,
0: മേഘമൽഹാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ കഥയാ. അതിന് വ്യക്തിപരമായൊരു കാരണം കൂടിയുണ്ട്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റായിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോൾ അവിടുന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചണ്ടുള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടി എന്നാ വിളിച്ചിരുന്ന എല്ലാവരും. ശരിക്കുള്ള പേരാതാണോന്ന് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കും ഒക്കെ. ഇന്ത്യ പണങ്ങും അതിൻ്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തി കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തി കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിൻ്റെ പടവിക്കട ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഉടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ച് വരച്ച് ശ്രീകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന വിഷമിക്കുന്ന കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ പോകുന്നത് പോരുന്നന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണത് തന്നെ നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടേയില്ല ആ കുട്ടിയെ. പാവം, ഇപ്പോഴും ഉണ്ടാവുമോ കന്യാകുമാരിയിൽ? പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ള ഒരു സ്വപ്നമായിട്ട് നിങ്ങളെ എഴുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. പക്ഷെ അത്ഭുതം തോന്നുന്നത് ഇതെങ്ങനെ നന്ദിതയ്ക്ക് ഒരു കഥയായി കിട്ടിയെന്ന.
1: തോണിത്തിലോ

0: ഒരു വിസ്മയമാവുകയാണ് ഈ യാത്ര, അല്ലെങ്കിൽ എന്നോ കണ്ടുമറന്നൊരു സ്വപ്നം സംഭവിക്കുകയാണിപ്പോ. ഇതെന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇല്ല, ഇങ്ങനെ ഒരു ആകസ്മിക മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് കണ്ണിൽ നിന്ന് മറയണവരെ കൽമണ്ഡപത്തിൽ നിന്ന് കരഞ്ഞ പെൺകുട്ടി ഈ ഞാനാണെന്ന് രാജീവിന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ എത്രയോ നാളുകൾ നിറഞ്ഞ തുളുമ്പിയ കണ്ണുകളുമായി പെൺകുട്ടി വെറുതെ ആ വഴിയിലേക്ക് നോക്കി നിന്നിട്ടുണ്ടെന്ന് രാജീവിന് അറിയില്ലല്ലോ. വേണ്ട, അറിയണ്ട. തൽക്കാലം ഇതൊരു സുഖമുള്ള രഹസ്യമായി കൊണ്ടു നടക്കാം.
1: ശാരത്തിന് ഊണ് തരാവോ രാജീവ് സാറേ? മണി 12 കഴിഞ്ഞു, ഇവിടെ എങ്ങൊരു ഹോട്ടൽ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ വല്ല ചായക്കടയും തപ്പണം. കുഴപ്പമില്ല, അതാവുമ്പോ നല്ല മത്തി വറുത്തത് കിട്ടും.
2: ശാരത്തിന് ഊണ് തരാക്കാം, പക്ഷെ മത്തി വറുത്തത് കിട്ടില്ല.
1: ഇല്ലെങ്കി വേണ്ട, പായസം ഉണ്ടായാലും മതി, വെജിറ്റേറിയന്റെ ക്ഷീണം തീർന്നു കിട്ടുമല്ലോ.
3: ഏട്ടൻ മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ വരെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തൊക്കെ എങ്ങനെ പോവാറില്ല, കുട്ടികളോട് പറഞ്ഞു കാണൂലോ.
0: അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ഇപ്പൊ കുഴപ്പമില്ല.
0: എടുത്തി മോളോ?
2: അമ്മയുടെ കൂടെ
0: ഉണ്ണാനാ മാന്താണല്ലോ. ഇത്തിരി പുളിശ്ശേരി ഒഴിക്കട്ടെ? വേണ്ട, ഞാൻ കഴിക്കുന്നുണ്ട്.
3: തീയിലാവുമ്പോ എന്താ പറയണേച്ച, അത് അങ്ങനെ തന്നെ കാണൂലോ. പത്രത്തിൽ എന്താ സ്ഥിതി, എഴുതണവരുടെ തരവും തഞ്ചോ അനുസരിച്ച് അവരങ്ങടെ എഴുതും.

0: പറയണതാവില്ല. അച്ചടിച്ചു വരുമ്പോ കലാമണ്ഡലത്തെ പറ്റിയും വള്ളത്തോളിനെ പറ്റിയും ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് എന്തായിരുന്നു അന്ന് പുകില്? ഞാൻ പറഞ്ഞതൊന്ന്, ആ വിദ്വാനെ എഴുതി പിടിപ്പിച്ചത് വേറെ ഒന്ന്, പിന്നെ പത്രക്കാരെ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഇതിപ്പോ കഥയൊക്കെ എഴുതണ കുട്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭൂമിനാഥനോട് പറഞ്ഞു, ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഉത്തരം ഇങ്ങോട്ട് പറയട്ടെ എന്ന്. എന്താ?
1: എന്തായാലും കുഴപ്പമില്ല, സാറിന് പറയാനുള്ളത് ഉണ്ടാവൂല്ലോ അതിലേ, അത് മതി.
0: കഥയൊന്നും വായിച്ചിട്ടില്ല ഞാൻ കുട്ടിയുടെ. ധാരാളം എഴുതുന്നുണ്ടോ?
1: ഇടയ്ക്കൊക്കെ.
0: നന്നായി, ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, നല്ലത് മാത്രം എഴുതുക.
2: പി കുഞ്ഞിരാമൻ നായർ വലിയ ചങ്ങാതിയായിരുന്നു മുത്തച്ഛന്റെ.
0: അങ്ങനെ പലരും ഉണ്ട്. പി പിന്നൊരു പ്രത്യേക പ്രകൃത, സഞ്ചാരപ്രിയനായിരുന്നല്ലോ. കുറെ കാലം ഞാനും കൊണ്ട് നടന്നു ആ ഭ്രമം. കഥകളിയും സംഗീതവും ഒക്കെ വിട്ട് 8-9 കൊല്ലം ദേശാടനായിരുന്നു. ഏതായാലും ഉന്ന ഉണ്ടൊന്ന് വിശ്രമിച്ചിട്ട് ഈ വിദ്വാന്റെ ഒരു പാട്ടും കേട്ടിട്ടാവാം ബാക്കി സംസാരം. ഇയാൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഹിന്ദുസ്ഥാനി പാടുന്ന അറിയാലോ അല്ലേ?
1: അറിയാം, പക്ഷെ പാടി കേട്ടിട്ടില്ല.
0: ആ അപ്പോ ഇന്ന് ഈ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടായി ഇയാള് പാടണേ. എന്താ ദേശാടനം കൊണ്ട് കിട്ടിയ ഗുണ? ഉത്തരേന്ത്യൻ സംഗീതം തലയ്ക്ക് പിടിച്ചു. നമ്മുടെ സംഗീതം സാഗരാണെങ്കിൽ അത് ആകാശ, നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ പരന്നു കിടക്കല്ലേ.
1: മതിയാക്കിയോ? പായസം
3: ഉണ്ടോ? അതായിരുന്നു ടെൻഷൻ.

0: പറ്റി വലി ആലോചന, ഇതെന്ത് പറ്റി പണ്ടത്തെ സിനിമകളിലെ നായകനെ പോലെ?
1: ഞാൻ ആലോചിക്കാ,
0: എന്താ
1: ഒരു കല്യാണം കൂടെ കഴിച്ചാലോ?
0: അത് കൊള്ളാം. അപ്പൊ എങ്ങനെയാ, എന്നെ പറഞ്ഞു വിട്ടിട്ടോ? അത് ഇവിടെ നിലനിർത്തി ഇപ്പത്തെ സീരിയലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ രണ്ടാൾ അപ്പുറത്തുപ്പുറത്ത് നിന്ന് ചേട്ടാ ഈ കാപ്പി കുടിക്കുക ചേട്ടാ, ഈ ഷർട്ട് ഇടുക ചേട്ടാ, അങ്ങനാണോ? അല്ല, ഏതാ സാർ ഉദ്ദേശിക്കുന്നത്?
1: അത് നിന്റെ ഇഷ്ടം പോലെ.
0: അയ്യടാ കുഞ്ഞു മോനെ, വെട്ടി നോക്കി അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ.
1: ഈയിടെ ഭാര്യക്ക് ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ കൂടിയിട്ടുണ്ട്.
0: അതേ ശ്രീനിവാസന്റെ സിനിമയിലെ പോലെയാ ഗതി കേട്ടോ, എനിക്ക് ഹ്യൂമർ വരും. എന്തൊരു കഷ്ടം രാജീവ് ചേട്ടാ, ദിവസം 5 മണിക്കൂർ ട്രാവല്, എനിക്ക് മടുത്തു. നല്ല കോളേജിലെ സ്കൂളിലെ പഠിപ്പിക്കുകയായിരുന്നെങ്കി ശനി നേരം ഒഴിവിട്ടിയെന്നെ, പിന്നെ 2 മാസം വെക്കേഷനും. മാ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരണം.
1: അതൊരു പുതിയ കാര്യമല്ലല്ലോ.
0: ശരി വാ.
1: ആ വേ വരണം, 2 മിനിറ്റ് ഒന്നോട് വലിച്ചോട്ടെ.
0: ഇന്ന് എത്ര എണ്ണായി?
1: അതിന് ഓഫീസിലും കൂടുതലൊന്നും വലിക്കാൻ പറ്റില്ലല്ലോ.
0: ഓഹോ, എന്നിട്ട് അതിനെല്ലാം കൂടി ഇവിടെ വന്ന് വലിച്ചു തീർക്കാം? ഇതൊരു പബ്ലിക് പ്ലേസ് ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ പോവാ.
1: പിള്ളേർ ഇറങ്ങടി.
0: ആ എപ്പോഴേ, പിന്നെയാലോചനയാ.

0: ഹലോ,
1: എപ്പോഴാ ഓഫീസിൽ നിന്ന് ഇറങ്ങാ?
0: ഇറങ്ങി. എന്തേ?
1: ഞാൻ തന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അല്ല, പുറത്ത് റോഡില്.
0: ഇങ്ങോട്ട് വരുന്നുണ്ടോ?
1: ഇല്ല, താനിപ്പ തന്നെ ഇറങ്ങൂലേ? ഞാൻ വെയിറ്റ് ചെയ്യാം.
0: ഓക്കേ.

0: നേരെ വീട്ടിലേക്കാണോ നിൽക്കുക?
1: അതെ.
0: ഒന്നുമില്ല, അത് എപ്പോഴൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും.
1: എന്താ?
0: അതിപ്പോ വഴിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല.
1: അതെന്താ അത്ര വലിയ കാര്യം?
0: അതിപ്പോ എന്താ പറയാ, ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ, ബീച്ചിൽ വരും. എന്തായാലും ബൈക്കുണ്ട്, ഒരു അഞ്ച് മിനിറ്റ്. കേറിക്കോളൂ.

അത്ര വലിയ കാര്യം? ഈശ്വര, ഇനി ചിലപ്പോ രാജീവ് അറിഞ്ഞാണോ ഞാൻ ശ്രീകുട്ടിയാണെന്ന്? ഏയ്, അറിയാൻ വഴിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചാ എന്താ പെട്ടെന്ന് മറുപടി പറയാ? ആണെന്ന് പറയണോ? വേണ്ട, അല്ലാന്ന് പറയാം. അപ്പൊ എന്താ പറയാന്നറിയാലോ. അല്ലെങ്കിൽ പറയാം, എന്നെങ്കിലും ഒരിക്കൽ പറയണമെന്ന് കരുതിയതല്ലേ.

0: എന്തായാലും പറയണമെന്ന് കരുതിയതല്ലേ. പറഞ്ഞോ.
1: പറയാം, പറയണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ
0: പറയേ, ഞാൻ ലേറ്റാവണോ?
1: വേണ്ട, നാളെ പറയാം. പോണ്ടേ, ഞാൻ ഓട്ടോ വിളിക്കും.
0: എന്റെ പഴയ കളിച്ചങ്ങാതിക്ക് എന്ത് കൗതുകത്തോടെയാണ് ഞാൻ കാത്തു നിന്നെന്നറിയോ? നീ പറയൂന്ന് കരുതി. വേണ്ട, നീ എന്നെ പറ്റിച്ചു. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ വെപ്രാളും പരിങ്ങലും കണ്ടപ്പോ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇനി ഞാൻ തന്നെ പറയാം. അതിനു മുമ്പ് അന്ന് തോണിയിൽ വെച്ച് അത് നീയാണെന്നറിഞ്ഞപ്പോ എനിക്കെന്താ തോന്നിയെന്ന് അറിയണ്ടേ നിനക്ക്? അല്ലെങ്കിൽ വേണ്ട, അത് ഞാനാണെന്നറിഞ്ഞപ്പോ നിനക്ക് എന്താ തോന്നിയെന്ന് പറ ആദ്യം. വേണ്ട, രാജീവ് തന്നെ പറയട്ടെ. അപ്പ അറിഞ്ഞതുപോലെ വണ്ടറടിച്ച് നിൽക്കാം. എന്നിട്ട് അവസാനം പറയാം.
1: അറിയില്ല എനിക്ക്, എന്തോ ഒരു ആത്മബന്ധം, അതിനപ്പുറത്തൊരിഷ്ടം, അതൊരിക്കലും പ്രേമമല്ല.
2: പിന്നെ കാമം. എടാ, ഈ ഭൂമിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഈ രണ്ട് വകുപ്പേ ഉള്ളൂ. പിന്നെയും പറയും കുറെ ഉപവകുപ്പുകൾ, അതൊക്കെ തട്ടിപ്പാ. പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇന്റർനാഷണൽ തട്ടിപ്പുണ്ട്, അതൊന്നും ഇപ്പൊ പുറത്തെടുക്കണ്ട. ആ പിരിപ്പൂടവേ ഇല്ല. അതല്ല, രണ്ടാമത് പറഞ്ഞാണെങ്കിൽ പറ, ഉപദേശം തരാം. എഴുത്തുകാരിയല്ലേ, കാച്ചെണ്ണ തേച്ച ശാലീന സൗന്ദര്യമല്ലേ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ഒരു ദിവസത്തെ മെനക്കെടുക്കും, വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ ഒരു ട്രിപ്പ്. പിറ്റെന്ന് ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക്. പക്ഷെ മറ്റവനാണെങ്കിൽ കുഴപ്പാ, പ്രേമം, അവൻ അസ്ഥി പിടിച്ചാ പോവില്ല. പിന്നെ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ആ സീമന്തിനി കൃഷ്ണനെ പോലെ ഡൈവോഴ്സ് എന്നും പറഞ്ഞ് എന്നെ കാണാൻ രേഖ ചിലപ്പോ എന്റെ ഓഫീസിൽ വരും. നീ കള്ളും കുടിച്ച് ഓടയിലും കിടക്കും, ആ പെങ്കൊച്ച അതോടെ എഴുത്തു നിർത്തും, നാടും വിടും.
1: ഓ, ആ കരുനാക്കൊണ്ടൊന്നും പറയാതെ ഞാൻ ആ വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ ഭൂമിനാൻ സാറേ, എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള നേരം, അത് എന്താണെന്നോ ഏത് വഴിക്ക് പോകുന്നോ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.

0: ഹലോ,
1: ഇന്നലെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഞാൻ ബീച്ചിലുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ?
0: എന്താ പറ?
1: ഞാൻ വെയിറ്റ് ചെയ്യും.

0: പത്തിരുപത് മിനിറ്റാണോ ഞാൻ വന്നിട്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് തിരകൾ എന്നീ രാജീവ്.
1: ഞാനെന്താ പറയാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ നന്ദിയേക്ക് ഊഹിക്കാൻ പറ്റിയേക്കും.

എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്? എന്നോട് തന്നെ പലതവണ ഞാൻ ചോദിച്ചു നോക്കി, തോന്നി, എപ്പോഴോ തോന്നി. അത്രേ അറിയൂ. ചിലപ്പോ വെറുതെ ഒരു തോന്നല് മാത്രമാവും, എന്നാലും മനസ്സിലെവിടെയോ ഉണ്ട്. എന്താണെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത ഒരിഷ്ടം. വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഒരിഷ്ടം.

0: ഹലോ,
1: ആ നീ ഇതെവിടുന്നാ വിളിക്കുന്നത്? അതെയോ മോളെ, ഫോണെടുക്ക്, മുകുന്ദന.
2: ഹലോ ഹലോ മുകുന്ദേട്ടാ.

0: ఆలోచనయ? ഇന്നെന്താ സിഗരറ്റ് വലി വേണ്ടെന്ന് വെച്ചത്? എന്തോ കാര്യമായി തകരാറ് സംഭവിച്ചിട്ടുണ്ടല്ലോ സാറിന്. എന്തു പറ്റി ഇഷ്ട? ഇന്നെന്താ ഒരു പ്രത്യേക സ്നേഹം?
1: ഞാൻ നന്ദിതയെ തന്നെ കുറ്റം പറയൂ. കളിക്കൂട്ടുകാരനാണെന്ന പരിഗണന വെച്ച് കുറച്ച് കൂടുതൽ ഫ്രീഡം കാണിച്ചു.
0: ആയിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല ചേച്ചിയോട്, എന്റെ വല്ലാത്തൊരു ഒബ്സഷനാ അത്. കുട്ടിക്കാലത്തെ ആ അനുഭവം ഇന്നും വിങ്ങലോടെ മനസ്സിൽ കൊണ്ട് നടക്കുക. ഞാൻ അന്നൊരു പക്ഷേ ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഓർക്കാനും കൂടി പറ്റണില്ല. ഇപ്പോ പേടിച്ചരണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ ഒരുപാട് തവണ കണ്ണീര് തുടച്ച് തന്നിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്.
1: എങ്കിൽ പിന്നെ നിനക്ക് പറയാനില്ലേ രാജീവിനോട്?
0: പറഞ്ഞേനെ, പറയണമെന്ന് കരുതി തന്നെ പോയതും. പക്ഷെ രാജീവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയാണെന്ന് ഞാൻ സങ്കല്പിച്ചും കൂടിയില്ല.
1: പുരുഷന്മാരൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കൂ, അത് വർഗ സ്വഭാവ. ഞാൻ പറയാറുള്ളതല്ലേ, പെണ്ണൊന്ന് ചിരിച്ച മിണ്ടിയ കൂടൊന്ന് നടന്ന അത്രയും മതി, പിന്നെ അവള് അവരാഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെയാണെന്നാ. സാരയില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. മനസ്സിൽ കൊണ്ടു നടന്ന മയിൽപ്പീലിത്തുണ്ട് കളഞ്ഞുപോയി എന്ന് കരുത. എന്നിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാം.

0: ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, നോക്കട്ടെ. ചേച്ചി ഫോൺ. ആരാ? ചോദിച്ചില്ല. ഹലോ, അതെ,
1: ഞാൻ ക്ലബിൽ നിന്ന് വിളിക്കുക. ഇന്നാണ് ആ ഗസൽ പ്രോഗ്രാം ടാഗോറില്. പാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തയച്ചിരുന്നു. ഒന്ന് വിളിച്ചോർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു രാജീവൻ സാറ്.

അശ്വതി ഒന്നിങ്ങോട്ട് വരൂ. എന്താ ഗസല് കേൾക്കാൻ താല്പര്യമുണ്ടോ? ടാഗൂറിൽ വൈകിട്ട് 6 മണിക്കാ. കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, ഭർത്താവിനെയും കൂട്ടി പോവാം. ദാ പാസ്.

0: താൻ വരുന്നില്ലടോ സി ജെ എമ്മിന്റെ സെന്റ് ഓഫിന്?
1: ഇല്ല.
0: എന്താടോ ഡല്ലായിരിക്കുന്നേ, കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്ക് റോങ്യു
1: എന്ത്? ഒന്നുമല്ല,
0: കഥാകാരി അസ്ഥിയിൽ പിടിച്ചോ അന്ന് പറഞ്ഞ പോലെ. കൊഴപ്പായ എന്റെ ഈശ്വര, കൊഴപ്പായി. ഞാൻ അന്നേ വാങ്ങിച്ചതാ.
1: തെറ്റെന്റെ ഭാഗത്ത്, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു.
0: എന്തു പറഞ്ഞു?
1: പറഞ്ഞു എന്തോ ഒരു അടുപ്പം തോന്നണോന്ന് പറഞ്ഞു.
0: അവള് മുഖടച്ചൊരു ആട്ടം തോന്നു അല്ലേ?
1: ആട്ടിയൊന്നുമില്ല, പക്ഷേ
0: പിണങ്ങി കണ്ടാ മിണ്ടാണ്ടായി അല്ലേ. എടാ, ആ കുട്ടിയുടെ പ്രകൃതം കണ്ടാൽ അറിഞ്ഞൂടെ അതങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലെന്ന്.
2: എന്തോ സാറ് തന്നെയല്ലേ എന്ന് പറഞ്ഞ്, ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നെങ്കിലൊന്ന് തുറന്നു പറയുന്നതിൽ തെറ്റില്ല. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് അത്തരമൊരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാകാൻ ഇടയുണ്ടെന്നും, എങ്കിലതൊരു സവിശേഷമായ റിലേഷൻഷിപ്പായി കൊണ്ടു നടക്കുന്നതിൽ എന്തോ കാൽപ്പനിക സൗന്ദര്യം ഉണ്ടെന്നൊക്കെ വെച്ച് കാച്ചിയിലോ.
0: ആ, ഞാനങ്ങനെ പലതും പറയും, പ്രത്യേകിച്ച് രണ്ടു പേർക്ക് ഉള്ളിലുണ്ടെങ്കിൽ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം.
2: വേണ്ട, നിർത്തി. ഇനി ഉപദേശം നിർദ്ദേശം ഒന്നും വേണ്ട. എനിക്ക് തോന്നണ പോലെ ഞാൻ ചെയ്തോളാം.
0: ഓ ആയിക്കോ, അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കാം. തെറ്റിദ്ധാരണ മാറി കിട്ടിയാലോ?
2: ഇപ്പൊ കണ്ടാ മിണ്ടുന്നില്ലാന്നേ ഉള്ളൂ. ഇനി സാറ് സംസാരിക്കാൻ നിന്ന അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. അത്രയ്ക്ക് ഡീസെന്റ് ആയിട്ടുള്ള നാക്കാണല്ലോ. വേണ്ട, സാരില്ല. പിണങ്ങിയിട്ടാണെങ്കിലും മിണ്ടിയില്ലെങ്കിലും വല്ലപ്പോഴും ദൂരെ നിന്ന് കാണുകയെങ്കിലും ചെയ്യാലോ.
3: എന്നാലും തിരുവനന്തപുരം വരെ പോണ്ടേ ചേച്ചി?
4: നീ പോവാണെങ്കിലേ ഞാനും ഉള്ളൂ. നീയും ഞാനും സാറ ടീച്ചറും അഷിതയും ഒക്കെ പങ്കെടുക്കുന്നു നോട്ടീസിലുണ്ട്.
3: മുകുന്ദേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ചർച്ചാ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും പോണത് ആൾക്കത്ര ഇഷ്ടമുണ്ടാവില്ല. പിന്നെ മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
4: ആലോചിച്ച് നാളെ തന്നെ പറ. പാന ശരിയാവാത്തോണ്ട് ട്രെയിനും ഇല്ല, ബസ്സിന് തന്നെ പോണം. ആ പിന്നെ കോംപ്ലിമെന്റ് കോപ്പി കൊടുത്തേച്ചത് ഞാൻ കണ്ടു. കവറും ലേഔട്ടൊക്കെ നന്നായിട്ടുണ്ട്. കഥകൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ ആലോചിച്ചിട്ട് മതി, ഒരു കോപ്പി രാജുവിന് കൊടുക്കണോ? നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. പാവം, ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും
5: നീ അയാളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യപ്പോ.

0: ഒരു ഞായറാഴ്ച കിട്ടിയത് അങ്ങനെയും പോയി. ഈ ആഴ്ച നമ്മൾ എന്തായാലും ചെല്ലുമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നതാ. അപ്പഴേ ഒരു തിരുവനന്തപുരം യാത്ര, ഇന്ന് തന്നെ പോണം നിർബന്ധമുണ്ട് രാജുവേട്ട.
1: എടി ഇന്ന് തന്നെ പോയാലല്ലേ നാളെ രാവിലെ സെക്രട്ടറിയേറ്റ് ചെല്ലാൻ പറ്റൂ.
0: ശരി, എന്തായാലും പോവല്ലേ. കരാൽക്കടയിൽ രണ്ടും സാരിയും കൂടി മേടിച്ചോ. ഈ നോട്ടം കണ്ടാലും അറിയാം മേടിച്ചു തന്നെയെന്ന്. സാരല്ല, സമയം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി. നാളെ തന്നെ മടങ്ങില്ലേ?
1: മിക്കവാറും ഇല്ലെങ്കിൽ മറ്റന്ന്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മേഘമൽഹാർ.
0: ഹലോ രാജീവ്. എങ്ങട്ടാ നന്ദിത കണ്ടില്ലേ രാജീവിനെ? ഞങ്ങളുണ്ട് അവിടെ വരെ ഒരു ചെറുകഥ ക്യാമ്പ്, നാളെയും മറ്റന്നാളും.

ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊന്നും ഉണ്ടായിരുന്നു രാജുവിനോട്. പാവം, ഞാനും വല്ലാണ്ട് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി നീ കാരണം. അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് രാജീവ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിളിക്കട്ടെ രാജീവിനെ? വേണ്ട ഏജി. ഇത് കൊടുത്താ മതി. എന്താ ഇത്? കഥാസമാഹാരം. നിനക്ക് കൊടുത്തൂടെ?

0: ആലോചിച്ചത് മതി നന്ദിതേ, പോയി കുളിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ക്യാമ്പിലെത്തുമ്പോ ലേറ്റ് ആവും.
1: രാജീവ് കണ്ടുകാണോ ചേച്ചി? എനിക്ക് എന്തോ ഒരു വല്ലായിക.
0: കണ്ടിട്ടുണ്ടാവൂന്നുള്ള വല്ലായികയോ അതോ കണ്ട പ്രതികരണം എന്തായിരിക്കും എന്നുള്ള വല്ലായികയോ?
1: രണ്ടുണ്ട്.
0: നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു മൂന്നാംകിട പൈങ്കിളി സീരിയലിലെ നായികയുടെ ആത്മസംഘർഷം, അല്ലെങ്കിൽ ഒരു മധുര 17-കാരിയുടെ ഒട്ടും മോശമല്ലാത്ത പ്രണയചാപല്യം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ദാർശനിക വ്യഥയുടെ തിരയടങ്ങാത്ത കടൽ.
1: ഒന്നും ഉണ്ടായിരിക്കും ചേച്ചി,
0: ഞാനൊരു തമാശ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഈ നൊസ്റ്റാൾജിക് സൗഹൃദ ഒരു സുഖ. പ്രത്യേകിച്ചും നിന്നെ പോലെ ആ മെമ്മറീസ് എന്നും കൊണ്ടടക്കുന്ന ഒരാൾക്ക്. എന്തായാലും ബാല്യകാല സഖിയെ തിരിച്ചറിഞ്ഞ എക്സൈറ്റ്മെന്റിലാവും രാജീവ്. നീ ഒന്ന് വിളിക്ക്, മൊബൈൽ ഉണ്ടാവും കയ്യില്.
1: വേണ്ട വേണ്ട ചേച്ചി, ഞാനിപ്പോഴും വല്ലാത്തൊരു ഡിലമേല. വേണ്ട, ഇപ്പൊ എന്തായാലും വേണ്ട.
2: ഹലോ, അതെ.
3: ഹലോ,
4: ഞാൻ രാജീവ്. എത്ര തിരക്കായാലും എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായാലും ഇപ്പൊ എനിക്കൊന്ന് കാണണം. പിന്നെ ഒരിക്കലും കാണാതിരിക്കാം. രാജ്യമായിട്ട് പോലും ഒരിക്കലും മുമ്പിൽ വന്ന് പെടാതിരിക്കാം. ഇപ്പൊ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. ഞാനിവിടെ തന്നെയുണ്ട്. പുറത്ത്
3: പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മയായി വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ പരിമിതികളെ കുറിച്ച്. ഇന്നത്തെ സമൂഹത്തിൽ അവയുടെ

0: എന്നോട് വെറുപ്പുണ്ടോ? സത്യം പറ, എന്നോട് വെറുപ്പുണ്ടോ?
1: എന്തിനാ? ഒരിക്കലുമില്ല.
0: എപ്പോഴും മടങ്ങിപ്പോവാ.
1: എന്തേ?
0: നമുക്കൊന്ന് അവിടെ വരെ പോവാം, കന്യാകുമാരിയില്. അന്നത്തെ അമ്പലക്കുളത്തിന്റെ പടവില് ആ കൽമണ്ഡപത്തിനടുത്ത് പണ്ട് അസ്തമയം നോക്കി നിന്ന് ആ പാറക്കൂട്ടങ്ങളുടെ അടുത്ത് എന്നെങ്കിലും നീ വരുമ്പോ കാണട്ടെ എന്ന് കരുതി ഞാൻ പേരെഴുതിയിട്ട് പോന്ന ആ മുത്തിയമ്മ പാറയുടെ അടുത്ത്.

रही हो राजीव? सत्य है तुम, मैंने क्या करी हो? നീ പറഞ്ഞത് ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാന്ന്. കഴിയോ നിനക്ക്? എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ പോലും പരിചയം ഭാവിക്കാതിരിക്കാൻ, കണ്ടില്ല എന്നടിച്ചു പോവാൻ, ഇങ്ങനെ ഒരു നന്ദിതി അറിയയില്ല എന്ന് കരുതാൻ കഴിയോ? കഴിയണം, കഴിയുന്നു. എനിക്ക് വാക്ക് തരണം. ഇങ്ങനെ ഒരു രാജീവൻ അറിയില്ലെന്ന് കരുതാൻ എനിക്കും കഴിയണം. കഴിയുന്നു, ഞാനും നിനക്ക് വാക്ക് തരാം.

വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഇഷ്ടം നമുക്ക് വേണ്ട രാജ്യം നിനക്കും വേണ്ട എനിക്കും വേണ്ട.

അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ നിന്നെ നഷ്ടപ്പെടും, എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്നെ നഷ്ടപ്പെടും. നീ എന്താ ഒന്നും പറയാത്തത്?

0: എന്താ ഇത്? പോണ്ടേ, ഇന്നലെ അസ്തമയവും കണ്ടു, ഇന്നിപ്പോ ഉദയമായി. എനിക്കാണെങ്കിൽ ഈ കടല് മഹാബോറടിയാ. നീ കാണുന്ന സൗന്ദര്യമൊന്നും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയാൽ ഒരു യാത്ര പോണമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതി ഇത് വല്ല കാശിക്കോ രാമേശ്വരത്തേക്കോ ആവുന്ന.
1: അതിന് സമയായോ?
0: ഇല്ലല്ലേ. ഓ, സമാധാനായി. വാ.

0: മതി പറഞ്ഞ കന്യാകുമാരി എത്താറായി.
1: ഒരു വഴിപാട് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണുണ്ടല്ലോ ഇയാള്. എന്ത് കാണാനാ രാജീവേട്ട?
0: കണ്ടാലും കണ്ടാലും തീരാത്തൊന്നില്ല ഇവിടെ.
1: കടലോ? അത് കോഴിക്കോടില്ലേ?
0: കോഴിക്കോടത്തെ കടലിനില്ലാത്തൊരു പ്രത്യേകത ഇവിടുത്തെ കടലിനുണ്ട്.
1: എന്നെന്താ സാമൂഹ്യ പഠം പഠിപ്പിക്കുക?
0: ഓ, പൊന്നോള് കിടന്നു പറയുമ്പോ അതാ ഭേദം.

0: രേഖയല്ലേ? യു സി കോളേജിൽ പഠിച്ചിരുന്ന എന്നെ മനസ്സിലായോ?
1: അയ്യോ മുകുന്ദൻ, ഈശ്വര, പഴയ ടി കെ മുകുന്ദൻ.
0: അതെ,
1: എത്ര കൊല്ലായിട്ട് കാണ?
0: ഒരു 10-30 കൊല്ലായിട്ടുണ്ടാവും അല്ലേ?
1: പിന്നെ എനിക്കാദ്യം മനസ്സിലായേ ഇല്ല, മുടി മുഴുവൻ പോയല്ലോ.
0: പോയി, തനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കോളേജ് വിട്ട ശേഷം താൻ എവിടെയാന്ന് പോലും അറിഞ്ഞൂടായിരുന്നു എനിക്ക്.
1: അന്വേഷിച്ചില്ലെന്ന് പറ മുകുന്ദൻ ഗൾഫിൽ വർക്ക് ചെയ്യണെന്ന് ഇടയ്ക്കെപ്പോഴോ ജലജയെ കണ്ടപ്പോ പറഞ്ഞു.
0: കോളേജിലെ പഴയ വീരഗാഥകൾ പറയണ കൂട്ടത്തില് രേഖയെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞാൻ.
1: ഒറ്റയ്ക്കേ ഉള്ളു?
0: അല്ല, മിസ്സസും ഉണ്ട്. ഞങ്ങള് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു.
1: രാജീവേട്ടാ, ഇത് മുകുന്ദൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
2: ഹലോ.
0: ഹലോ. ഒരുമിച്ച് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ചില്ലറ രാഷ്ട്രീയവും ഉഴപ്പും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരു കൊല്ലം ഞാൻ ചെയർമാനും രേഖ വൈസ് ചെയർമാനും ആയിരുന്നു. രാജീവ് എന്ത് ചെയ്യുന്നു?
2: അഡ്വക്കേറ്റാ.
0: ആണോ? ഞാൻ കുറെ കാലം പുറത്തായിരുന്നു, ഇപ്പൊ മതിയാക്കി നാട്ടിലുണ്ട്.
1: മിസ്സസ് എവിടെ?
0: കാറിലുണ്ട്, ഞാൻ വിളിക്കാം. നന്ദിതേ.

0: നന്ദിതേ, ഇത് രേഖ, എന്റെ പഴയ കോളേജ് മേറ്റ്.
1: നമസ്കാരം. പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. കഥയൊക്കെ എഴുതുന്ന
0: അത് തന്നെ.
1: ഇതെന്റെ ഹസ്ബൻഡ് രാജീവ്.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മേഘമൽഹർ. തിരക്കഥാ സംവിധാനം കമൽ. കഥ ഇക്ബാൽ കുറ്റിപ്പുറം. നിർമ്മാണം എം വി ശ്രേയംസ് കുമാർ. ഛായാഗ്രഹണം വേണുഗോപാൽ. സംഗീതം രമേഷ് നാരായൺ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, പൂർണിമ മോഹൻ, സിദ്ദിഖ്, ശ്രീനാഥ്, രാഘവൻ, ശിവജി, അംബിക മോഹൻ, ജിജോയ് രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സനുഷ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജൂൺ 28-ന്റെ വീഥികളിലൂടെയാണ്. 1712 ജൂൺ 28, റൂസോ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ജനിച്ചിരിക്കുന്നു. 1919 ജൂൺ 28, വേഴ്സായി ഉടമ്പടി ദേ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്ര നിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാന മേഡ് ഇൻ ഇന്ത്യ C-295 വിമാന ഉടാൻ പൂരിക്കേ 40 വിമാന ഭാരത് മേഹി ബനായ ജാ രേ ഹെ. ഇസ്സെ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നൈ ശക്തി മിൽ രഹീ ഹെ. റോജ്ഗാർ കെ അവസര ബഡ് രഹേ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭി മജ്ബൂത് ഹോ രഹാ ഹെ.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാന പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे. मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं. मुझे इस बात की खुशी है इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं. मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഔർ ഖിൽ ഭി രഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക യുവാ खेलों को कैरियर के रूप में अपना रहे हैं.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സേഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസിൽ എത്തിയത്. സേഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സേഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പ്.

സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിക്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ്, ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. എസ് രമേശൻ നായർ രചിച്ച ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

ചിത്രം നമ്മൾ. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം വിധു പ്രതാപ്, ജോത്സ്ന.

ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. സംഗീതം എസ് പി വെങ്കടേഷ്. രചന എസ് കുണ്ടൂർ. ആലാപനം പി ജയചന്ദ്രൻ, അരുന്ധതി.

ബയോസ്കോപ്പിലിനി ഇളവൻകോട് ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. ONV കുറിപ്പ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസ്, KS ചിത്ര.

ചിത്രം പട്ടാഭിഷേകം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.

ചിത്രം വാഴുന്നൂർ. സംഗീതം ഔസേ പച്ചൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ചിത്രം സ്വപ്നക്കൂട്. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ ഫഹദ്.

ബയോസ്കോപ്പിലിനി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

0: ബരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം സൂരജ് സത്യൻ,

പന്തിയിൽ പരിപ്പിനും കാളനും സാമ്പാറിനും രസത്തിനും ഓരോ തൊട്ടി ചോറ് വാങ്ങിച്ച് മൂക്കുമുട്ട കഴിച്ച് പാൽപ്പായസവും പാലടപ്രഥമനും അങ്ങനെ ഓരോന്ന് വീതം കഴിച്ച് അവസാനം പുറത്തോട്ടെടുക്കാതിരിക്കാൻ അല്പം നാരങ്ങാക്കറി നാക്കിൽ തൊട്ടങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് പഞ്ചാമൃതം മുന്നിൽ വെച്ചാൽ നാക്കിൽ വെള്ളമൂറില്ലേ? അതുപോലെ

വീട്ടിൽ വിശിഷ്ട പൂജകളുണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീൻതല തേടി പോകുന്നവരെ പറ്റിയല്ല പറയുന്നത്. നല്ല മണിമണി പോലെയുള്ള പെമ്പറന്നോര് വീട്ടിലുണ്ടെങ്കിലും ചെറ്റവാതിലിൽ മുട്ടി വിളിക്കുന്നവരെ പറ്റിയുമല്ല പറയുന്നത്.

എത്രയോ ധനപതികൾ ഒരുപാട് പണച്ചാക്കുകളുമായി എൻ്റെ മുൻപിൽ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്നൊന്നും ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇന്നും സ്വപ്നം കാണുന്ന എൻ്റെ കണ്ണുകൾ ആ മുനിയെ കാണുവാൻ വേണ്ടി മുട്ടി ഉഴറുന്നല്ലോ. ഒരു പണക്കാരന് വേണ്ടിയും ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. എനിക്കിഷ്ടമില്ലാതെ

ആ സന്യാസി, ആ ബുദ്ധനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിച്ചു പോന്നവൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഉപഗുപ്തൻ കുഴങ്ങുന്നുണ്ടാകും, പക്ഷേ അവസരം നോക്കി കഴിയുന്നുണ്ടാകും. നാശം

0: ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശവരം മുടക്കിട്ട് കിടക്കുന്നു? അയാൾക്ക് മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പാടത്തിലൊന്നും അയാൾ കിടവില്ലേ?
1: അതിരിക്കട്ടെ,

0: കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനു പാട്ട് പാടണം? എനിക്ക് സഹിക്കുന്നില്ല.
1: വാസവദത്തിയുടെ പരിഭവം, പരാതി, അതെല്ലാം കേട്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്.
2: വാസവദത്തെ,
1: ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല.
2: എന്തുകൊണ്ട്?
1: അദ്ദേഹം സുന്ദരനല്ലേ? വിഷ്ണുവിനെ പോലെ സുന്ദരൻ
2: ആണ്.
1: പക്ഷേ നീ ബുദ്ധന്റെ കാര്യം മറക്കരുത്. ബുദ്ധനാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ഗുരുവിന്റെ ഗുണങ്ങൾ ശിഷ്യനും ഉണ്ടാകാതിരിക്കുമോ? തോഴിയുടെ വാക്കുകൾ ഒരു പൂരമ്പായി വാസവദത്തിയുടെ മനസ്സിൽ പറച്ചു. പക്ഷേ തീർച്ചയായും അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റു, തോട്ടത്തിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ കണ്ട് സ്തബ്ധയായി നിന്നു.
2: അത് കണ്ടോ?
1: എന്താണ്?
2: ഒരു പൂമ്പാറ്റ.
1: ഒരു പൂവിന് ചുറ്റും പാറി നടക്കുന്ന പൂമ്പാറ്റ. തോഴി തോട്ടത്തിലേക്ക് നോക്കി. ഒരു ചെമ്പനീർ പൂവിന് ചുറ്റും ഒരു പൂമ്പാറ്റ പാറി നടക്കുന്നു. അത് ആ പൂവിലിരുന്ന് തേൻ കുടിക്കുന്നു. അത് കണ്ടോ? അതാണ് പൂമ്പാറ്റ. ഈ പൂവിന്റെ സൗരഭ്യം മുഖരാ. അതുകൊണ്ട് തീർച്ചയായും ആ പൂമ്പാറ്റ വരും.
2: പക്ഷേ എനിക്ക് തോന്നുന്നില്ല.
1: എന്തേ, നിനക്കൊരു സന്ദേഹം? നിന്റെ ഈ സ്വപ്നങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ വാസവദത്തിയുടെ ഹൃദയത്തിൽ അനുരാഗത്തിന്റെ ഒരു നദി ഉത്ഭവിച്ചതാണ്. പരിശുദ്ധമായ സ്നേഹത്തിന്റെ നദി. അത് അനസ്യൂതം ഒഴുകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ തോഴി അതിനെ തടഞ്ഞു നിർത്താനാണ് ശ്രമിച്ചത്. അഥവാ

പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. അതാ ആ വഴിയിലൂടെ ഒരു കാളവണ്ടി കടന്നു വരുന്നു. ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാഞ്ചന കണിത്തേര്. അതാ മാളികയുടെ മുറ്റത്ത് വന്നു നിന്നു.

ആശാൻ തൻ്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ആ കാളവണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും വർണ്ണിച്ചുകൊണ്ടാണ് ആശാൻ മുന്നോട്ട് പോകുന്നത്.

സുഭഗനല്ല, സുഭഗൻ മന്യൻ. അതായത് സുഭഗനെന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ, ഒരു ചെട്ടിയാര് ആ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. തോഴി വാസവദത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം. തോഴി ചെട്ടിയാരെ

മൊഴി ചെട്ടിയാരെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. സുഭഗനല്ലെങ്കിലും സുന്ദരനല്ലെങ്കിലും ആ സമ്പത്തിന്റെ ധാരാളിത്തം ആ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മറ്റൊരു തോഴി വന്നു, ആരതി ഒഴിഞ്ഞു. മറ്റൊരു തോഴി കുപ്പാർച്ചന നടത്തി. ചെട്ടിയാർക്ക് സന്തോഷമായി.

ഞാനിവിടെ വന്നത് അല്ല ഇവിടെ വെറുതെ കഥ പറയാൻ, ആരും വരാന്. വാസവതത്തെ പറ്റി ധാരാളം കേട്ടിരിക്കുന്നു, ഇതുവരെ കാണാൻ സാധിച്ചില്ല. അല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. അതെ, ഓരോന്നിനും ഓരോ സമയം.

മറ്റൊരു സുന്ദരി ഇല്ല എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അങ്ങ് കേട്ടത് ശരിയാണ്. വേഗം വിളിക്കേ, എനിക്ക് ധൃതിയായി. തോഴി അകത്തേക്ക് പോയി, വാസവതത്തിനടുത്തേക്ക്. അതാ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്നു വാസവതത്ത. അതാണ് പെണ്ണ്, അതാണ് ഗണിക. ഇവിടെ ചെട്ടിയാരുടെ സമ്പത്തിന്റെ മോഹവലയത്തിൽ വീണു വാസവതത്ത.

ചെട്ടിയാരുടെ വരവ് വാസവദത്തയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. പണം കുമിഞ്ഞുകൂടുകയാണ്. പക്ഷേ വിവരം തൊഴിലാളി തലവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. തൊഴിലാളികൾ ഒന്നടങ്കം തനിക്കെതിരായിത്തീരും. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ പണം പ്രതാപം ഇതെല്ലാം ആലോചിക്കുമ്പോൾ ചെട്ടിയാർ തനിക്ക് വേണം. പക്ഷേ മറ്റൊരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ മാന്യൻ പ്രതാപം അധികാരം അതിന് തൊഴിലാളി തലവനും വേണം. അങ്ങനെ

വാസവദത്ത ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. വിവരം തൊഴിലാളി തലവൻ അറിഞ്ഞു. അയാൾ പൊട്ടിത്തെറിച്ചു. ആ ചെട്ടിയാരൻ നിന്റെ ആരാടി? വാസവദത്തയ്ക്ക് മനസ്സിലായി, പിന്നെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം ബോധിപ്പിക്കണം. അയാൾ എന്റെ വിലപ്പെട്ട ഇടപാടുകാരൻ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നീ എന്റേതു മാത്രമായിരിക്കണമെന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്റെ പണം മാത്രം മതിയായിരുന്നു നിനക്ക് അല്ലേ? അങ്ങയുടെ പണം മാത്രമല്ല, അധികാരവും. ഓഹോ, അപ്പോൾ നിന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ അളവ് ഇത്രയ്ക്ക് ചെറുതാണല്ലേ? അതിന്റെ അളവുകോൾ ചെറുതാണല്ലേ? അല്ലെങ്കിലും ഓരോന്നിനും ഓരോ അളവുകോലല്ലേ നേതാവ്? ഒരു നാഴി അരിക്ക് ഒരു നാഴി ഉപ്പാരെങ്കിലും ഇടാറുണ്ടോ? ഒരു നുള്ളു മനസ്സിലായടി. അപ്പോൾ ആ ചെട്ടിയാര് ഒരു നാഴി അരി, ഞാൻ ഒരു നുള്ളുപ്പ്. അപ്പോൾ നേതാവിന് ബുദ്ധിയുണ്ട്, ബുദ്ധി മാത്രമല്ലടി ശക്തിയുമുണ്ട്. ഒരു കൂട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു നിർത്താനുള്ള ശക്തി. ഒന്ന് നീ മനസ്സിലാക്കിക്കോ, ആ ചെട്ടിയാരെ പുറത്താക്കിയില്ലെങ്കിൽ ഈ തൊഴിലാളി നേതാവിന്റെ മറ്റൊരു മുഖം നീ കാണും. ഒടുവിൽ വാസവദത്ത ഒരു പോം വഴി കണ്ടുപിടിച്ചു. ഒരു ദിവസം തൊഴിലാളി നേതാവിനെ കാണാനില്ല. തൊഴിലാളികൾ നാടാകെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. വാസവദത്തെയും ദുഃഖം അഭിനയിച്ചു, പക്ഷെ തൊഴിലാളികൾ അത് വിശ്വസിച്ചില്ല. ഒരു ദിവസം തൊഴിലാളികൾ വാസവദത്തയുടെ വീട്ടിലെ പശുത്തൊഴുത്തിൽ നിന്നും തൊഴിലാളി നേതാവിന്റെ ചീഞ്ഞളിഞ്ഞ ജഡം കണ്ടെടുത്തു. വാസവദത്തയെ വിചാരണ ചെയ്ത് ജയിലിലടച്ചു. പ്രേമത്തിനു വേണ്ടി ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ വേഷങ്ങൾ. ഇവിടെ വാസ്തവത്തെയും കണ്ടെത്തിയ സൂത്രം അതുതന്നെയായിരുന്നു. വാസ്തവത്തിൽ

വക്കീലന്മാർ വാസവതത്തേക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു, കള്ളസാക്ഷികളെ ഹാജരാക്കി, വാസവതത്തെയും തൻ്റെ എല്ലാ അടവുകളും പ്രയോഗിച്ചു. പക്ഷേ

എന്തായിരുന്നാലും അന്നിരുന്ന ധർമ്മപീഠം ഉലച്ചിലറ്റതായിരുന്നു എന്ന് ആശാൻ പറയുന്നു. വാസവദത്തിയുടെ കരചരണ നാസികാദികൾ ഛേദിക്കപ്പെട്ടു, ചുടുകാട്ടിൽ തള്ളി. ഒരു മാംസപിണ്ഡമായി കഴിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ഉപഗുപ്തൻ ചോദിക്കുന്നത്,

ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ ആ മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. തോഴിക്ക് കാര്യം മനസ്സിലായി. അവളൊരു തുണിയെടുത്ത് ആ മാംസപിണ്ഡത്തെ മറച്ചു. അതെ, മൃതിയിലും മകിളകൾ മറക്കാമാനം. മരണസമയമെടുത്തു, രക്തമെല്ലാം വാർന്നൊഴുകി, തിരകൾ നിർജീവങ്ങളായി. അപ്പോഴും ആ മുനിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി

സമയമായില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അവസരത്തിലേക്ക്

അവൾ തന്റെ അനുരാഗ കഥ ഓർമ്മിച്ചു. ഭിക്ഷുവിന് കാര്യം മനസ്സിലായി. ഇല്ല ഇല്ല വാസവദത്തെ, ഞാൻ താമസിച്ചു പോയില്ല. ഉചിതമായ സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നീ വിഷമിക്കേണ്ട, നിനക്ക് പറ്റിയ തെറ്റ് അത് വിധിഹിതമാണ്. പക്ഷേ നിന്റെ മനസ്സിലുണ്ടായിരുന്ന നന്മയുടെ പ്രതീകമാണ് ഈ ആപത്തിലും നിന്നെ പരിചരിക്കുന്ന നിന്റെ ഈ തോഴി. നീ അവളോട് എത്രമാത്രം കാരുണ്യത്തോടെയാണ് പെരുമാറിയതെന്ന് അവളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ബുദ്ധദേവന്റെ അനുഗ്രഹം നിനക്കുണ്ടാകും. ഉപഗുപ്തൻ വാസവദത്തയുടെ നെറ്റിയിലൊന്ന് തലോടി. അതോടെ അവൾ രോമാഞ്ചം കൊണ്ടു. അണയാൻ പോകുന്ന തിരി ആരോ അല്പം നീട്ടിയതുപോലെ ഒരു ആശ്വാസം. വാസവദത്തെ, സഹോദരി, നീ സമാധാനിക്കേ, നീ സമാധാനിക്കേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു.

ഉപകാരസ്മരണയോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ വാസവദത്ത ഉപഗുപ്തനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. കോഴി വാവിട്ട് കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു, യഥാവിധി ശവദാഹം നടത്തി. അങ്ങനെ മധുരാപുരിയെ മയക്കിയ ആ മോഹനാംഗിയുടെ ശരീരം ഒരുപിടി ചാമ്പലായി മാറി.

അത് വേദനയുടെ കണ്ണുനീരല്ല. കാരണം അദ്ദേഹം സർവസംഘ പരിത്യാഗിയാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീരുമല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. ഉപഗുപ്തൻ വന്ന വഴിയെ മടങ്ങി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം സൂരജ് സത്യൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്റർനെറ്റ് യുഗത്തിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള രക്ഷാകർത്തൃത്വം പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രം അതിന് ചില ബദൽ മാർഗങ്ങൾ വിശദമാക്കുന്നുണ്ട്. പഴയ തലമുറയിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള വളർത്തൽ രീതി ഒരു പരിധിവരെ വിജയിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളുടെ ഒരു നോട്ടം കൊണ്ട് തർക്കങ്ങൾ അവസാനിച്ചിരുന്ന കാലം, ശാരീരികമായ ശിക്ഷകളും ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന അധികാര സ്വരവും അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന വിവരങ്ങളും സാമൂഹിക ബന്ധങ്ങളും പൂർണമായും മുതിർന്നവരുടെ നിയന്ത്രണത്തിലായിരുന്നു. മാതാപിതാക്കൾക്ക് പുറമെ മറ്റൊരു ലോകം കുട്ടികൾക്ക് മുൻപിൽ വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും വരവോടെ ആ ലോകം പൂർണമായും മാറിമറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷിതാക്കൾ ആരെങ്കിലും ഭയം കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഫലശൂന്യമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ സുരക്ഷിതത്വമില്ലെന്നോ അപമാനിക്കപ്പെടുന്നുവെന്നോ തോന്നിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്ക്രീനിൽ തൊട്ടുകൊണ്ട് അവർക്ക് മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടാം. അവിടെ അവർക്ക് അംഗീകാരവും സ്നേഹവും വിവരങ്ങളും നൽകാൻ അപരിചിതരായ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തിലെ ഏക ശബ്ദമല്ല, മറിച്ച് അനേകം ശബ്ദങ്ങളിൽ ഒന്നു മാത്രമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായും തന്നെ അംഗീകരിക്കുന്ന മറ്റിടങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ ഭയം എന്നത് സ്വാധീനം ചെലുത്താനുള്ള ഏറ്റവും ദുർബലമായ ആയുധമായി മാറുന്നു. പതിറ്റാണ്ടുകളായി നടന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാരീതികൾ കുട്ടികളെ അനുസരണയുള്ളവരാക്കില്ല എന്നാണ്. പകരം കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനും നുണ പറയാനും മാതാപിതാക്കളിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പുറമേ അവർ അനുസരണ ഉള്ളവരെന്ന് തോന്നിച്ചേക്കാമെങ്കിലും ഉള്ളിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കും. സ്വഭാവം നിയന്ത്രിക്കപ്പെടുന്നുണ്ടാകാം, പക്ഷേ ഹൃദയബന്ധം അവിടെ ഇല്ലാതാകുന്നു. ഇത് കൗമാരപ്രായത്തിൽ കുട്ടികളെ അപകടകരമായ വഴികളിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. രക്ഷാകർത്തൃത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭയമല്ല, മറിച്ച് സ്വാധീനമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന ആളായിരിക്കുക എന്നതല്ല സ്വാധീനം ചെലുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമായി മാറുക എന്നതാണ്. താൻ ചെയ്ത തെറ്റോ മനസ്സിലുള്ള സംശയമോ ഭയമോ മാതാപിതാക്കളോട് തുറന്നു പറയാമെന്നും അവിടെ താൻ അപമാനിക്കപ്പെടില്ല എന്നും ഉറപ്പുള്ള കുട്ടി എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ മാത്രമല്ല, നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നത് നിങ്ങളോടുള്ള ഈ വിശ്വാസമാണ്. ഇതൊരു സോഫ്റ്റ് പാരന്റിംഗ് അല്ലെങ്കിൽ അമിതമായ ലാളനയല്ല. പ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ ഡയാന ബാംറിൻഡ്, സ്റ്റീൻബെർഗ് എന്നിവരുടെ പഠനങ്ങൾ പറയുന്നത് വ്യക്തമായ അതിരുകളും നിയമങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വൈകാരിക സുരക്ഷിതത്വം കൂടി നൽകുന്ന മാതാപിതാക്കളാണ് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളെ വളർത്തുന്നത് എന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മൂല്യങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുകയും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. മുതിർന്നവരാകുമ്പോഴും അവർ മാതാപിതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നാഡീശാസ്ത്രപരമായി നോക്കിയാൽ ഭയത്തിലൂടെയുള്ള വളർത്തൽ കുട്ടിയിൽ സദാസമയവും സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെയും പഠനശേഷിയെയും ദോഷകരമായി ബാധിക്കും. മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗം എപ്പോഴും ജാഗ്രതയിലായിരിക്കുമ്പോൾ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ശരിയായി വികസിക്കില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തി വളർത്തുന്ന കുട്ടികൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്ന സാഹചര്യത്തിൽ മാത്രമേ മസ്തിഷ്കം അതിന്റെ പൂർണമായ കഴിവിലേക്ക് വികസിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്ക് മുൻപിൽ അവസാനമില്ലാത്ത വഴികളുണ്ട്. അവിടെ നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു സേഫ് ബേസ് അഥവാ സുരക്ഷിത താവളമായി മാറണം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകൾ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്ന ഒരു മനസ്സുകൂടിയാണ്. ഭയം കൊണ്ട് പിടിച്ചു നിർത്തുന്നതിനേക്കാൾ വലിയ നേട്ടം സ്നേഹം കൊണ്ട് കൂടെ നിർത്തുന്നതാണ്. ഇത് കുഞ്ഞിന്റെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വാനോളമുയർത്തും. അറിവ് എന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ വെളിച്ചമാണ്. പഴയ രീതികൾ മാറ്റി ആധുനികമായ കാഴ്ചപ്പാടുകളോടെ കുട്ടികളെ വളർത്താൻ നാം തയ്യാറാകണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും നമുക്ക് കാത്തു സൂക്ഷിക്കാം. വിജ്ഞാനത്തിന്റെ ഈ പ്രവാഹം തടസ്സമില്ലാതെ തുടരട്ടെ. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. അവരുടെ മസ്തിഷ്കത്തിന് സുരക്ഷിതത്വത്തിന്റെ ഒരു ലോകം നമുക്ക് നൽകാം. ലളിതമായ ബോധ്യങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്കവരെ വഴി നടത്താം. ഓരോ നിമിഷവും അവരുടെ ലോകം സ്നേഹനിർഭരമാണെന്ന് അവർ തിരിച്ചറിയട്ടെ.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്ന് ആദ്യം ഏക് വില്ലൻ എന്ന ചിത്രത്തിന് വേണ്ടി അങ്കിത് തിവാരി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി. മനോജ് മുസ്താഷിർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ഇർഷാദ് കാമിൽ രചന നിർവഹിച്ച് സച്ചിത് പരമ്പാല സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം കബീർ സിംഗ്.

മസക്കലീലിനി വിക്കി ഡോണർ എന്ന ചിത്രത്തിനു വേണ്ടി ആയുഷ്മാൻ ഖുറാന ആലപിച്ച ഗാനം കേൾക്കാം. രചന റോച്ചു കോലി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
0: ചിത്രം തേരേ വാസ്തേ. സംഗീതം സച്ചിൻ ജിഗാർ. രചന അമിത് ഭട്ടാചാര്യ. ആലാപനം വരുൺ ജെയിൻ, സച്ചിൻ ജിഗാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: സംഗീതം സച്ചിൻ ജിഗാർ, രചന പ്രിയ പാഞ്ചൽ, ആലാപനം ആത്തിഫ് അസ്ലം, ശ്രേയ ഘോഷാൽ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം ഹബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ജനതയുടെ ആവേശത്തെക്കുറിച്ചാണ്, ജലത്തിൽ തീപാറുന്ന പോരാട്ടത്തെക്കുറിച്ചാണ്. കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന മഹോത്സവത്തെക്കുറിച്ചാണ്. ഓരോ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ ഒരു വലിയ ജനസാഗരം അണപൊട്ടിയൊഴുകും. ആ ജനസാഗരം കാണാൻ വരുന്നതാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവരാണ്. ആൾക്കൂട്ടത്തിന്റെ ആവേശം, വള്ളങ്ങളുടെ ചലനം, തുഴച്ചിൽക്കാരുടെ ഉച്ചത്തിലുള്ള ശബ്ദം, ആ താളം, ഇതെല്ലാം ചേരുമ്പോൾ അതൊരു വിസ്മയമായി മാറും. നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് ഒരു മത്സരം മാത്രമല്ല, അതൊരു ജനതയുടെ ഹൃദയമിടിപ്പാണ്, ഒരു നാടിന്റെ സംസ്കാരമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം തുടങ്ങുന്നത് 1952 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാനെത്തി. ആലപ്പുഴയിലെ ഈ കായൽ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഒരു വള്ളംകളി മത്സരം കാണാൻ അവസരം ലഭിച്ചു. ആദ്യത്തെ വള്ളംകളി മത്സരം ഒരു ആഘോഷമായിരുന്നു. നെഹ്റുവിന് ഈ മത്സരം വളരെയധികം ഇഷ്ടപ്പെട്ടു. സാധാരണക്കാർക്കൊപ്പം അദ്ദേഹം ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറി. മത്സരത്തിന്റെ ആവേശം അദ്ദേഹത്തെയും കീഴടക്കി. കൊച്ചിയിലെത്തിയ നെഹ്റുവിന് തിരിച്ചുപോകാൻ മനസ്സുണ്ടായില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചുപോയതിനു ശേഷം താൻ കണ്ട വള്ളംകളി മത്സരത്തിന്റെ ആവേശം ഒരു സമ്മാനമായി തിരിച്ചയച്ചു. അതൊരു വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പമുണ്ടായിരുന്നു. പിന്നീട് ആ ട്രോഫി നെഹ്റു ട്രോഫി എന്ന പേരിൽ എല്ലാ വർഷവും നടക്കുന്ന വള്ളംകളി മത്സരത്തിലെ വിജയികൾക്ക് നൽകി. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഏറ്റവും പ്രധാന ആകർഷണം ചുണ്ടൻ വള്ളങ്ങളാണ്. ഏകദേശം 100 കൂടുതൽ നീളമുള്ളതും 100 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ചുണ്ടൻ വള്ളങ്ങൾ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ഓരോ ചുണ്ടൻ വള്ളത്തിനും അതിന്റേതായ ചരിത്രവും പാരമ്പര്യവുമുണ്ട്. വള്ളംകളി എന്നത് കേവലം തുഴയുന്ന ഒരു കാര്യമല്ല, അതൊരു കലയാണ്, താളബോധമാണ്. ഓരോ ചുണ്ടൻ വള്ളത്തിലും തുഴയുന്നവരുണ്ടാകും, പാട്ടുകാരുണ്ടാകും, അമരക്കാരുമുണ്ടാകും. ഈ 3 കൂട്ടരും ചേരുമ്പോൾ അതൊരു സിംഫണിയായി മാറും. പാട്ടുകാർ പാടുന്ന വഞ്ചിപ്പാട്ടുകൾ താളത്തിനനുസരിച്ച് തുഴച്ചിൽക്കാർക്ക് ആവേശം നൽകും. കുട്ടനാടൻ പുഴയിലെ കൊമ്പൻ വെള്ളം എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആവേശം നിറയും. നെഹ്റു ട്രോഫി വള്ളംകളി ഒരു പോരാട്ടത്തിന്റെ വേദിയാണ്. ഓരോ തുഴച്ചിൽക്കാരനും തങ്ങളുടെ ശക്തിയുടെയും കഴിവുകളുടെയും പരമാവധി പുറത്തെടുക്കും. ആദ്യ മത്സരത്തിൽ വിജയിച്ച വള്ളത്തിന് പിന്നീടുള്ള എല്ലാ മത്സരങ്ങളിലും ആ ട്രോഫി നിലനിർത്താൻ കഴിയണമെന്നില്ല. കാരണം ഓരോ വർഷവും പുതിയ വള്ളങ്ങളും പുതിയ തുഴച്ചിൽക്കാരും വരും. ഈ മത്സരത്തിൽ തോറ്റവർക്കും ജയിച്ചവർക്കും ഒരുപോലെ ആവേശമാണ്. തോറ്റവർക്ക് അടുത്ത വർഷം ജയിക്കാനുള്ള പ്രതീക്ഷയുണ്ടാകും. ജയിച്ചവർക്ക് തങ്ങളുടെ വിജയം ആഘോഷിക്കുവാനും കഴിയും. നെഹ്റു ട്രോഫി വള്ളംകളി ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഓരോ വള്ളത്തിലെയും തുഴച്ചിൽക്കാർ അവർ ഏത് ജാതിയിലുള്ളവരായാലും ഏത് മതത്തിലുള്ളവരായാലും ഒന്നായി നിന്നാണ് തുഴയുന്നത്. അവിടെ തുഴച്ചിൽക്കാർക്ക് ഒരുമിച്ച് നിൽക്കാൻ മാത്രമേ അറിയൂ. നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിന്റെ അഭിമാനമാണ്. ആ ആവേശവും സൗന്ദര്യവും ചരിത്രവും നമുക്കെന്നും പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഗർഭാവസ്ഥയിൽ ഫോളിക് ആസിഡിന്റെ പ്രാധാന്യം. വിറ്റാമിൻ ബി നയൻ എന്നും ഫോളസിൻ എന്നും അറിയപ്പെടുന്ന ഫോളേറ്റ് ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട ഒരു വിറ്റാമിനാണ്. ഫോളേറ്റിന്റെ നിർമ്മിത രൂപമായ ഫോളിക് ആസിഡാണ് സപ്ലിമെന്റായും ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അഥവാ ഭക്ഷ്യ ബലപ്പെടുത്തൽ എന്ന പ്രവർത്തനത്തിലും ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഫോളേറ്റ് എന്ന രൂപത്തേക്കാൾ സംസ്കരണത്തിലും സംഭരണശേഷിയിലും മികച്ചത് ഫോളിക് ആസിഡ് ആയതിനാലാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അത്യാവശ്യ പോഷക ഘടകങ്ങളും വിറ്റമിനുകളും ചേർക്കുന്ന പ്രക്രിയയാണ് മുൻപ് സൂചിപ്പിച്ച ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അയഡിൻ ഫോർട്ടിഫൈ ചെയ്ത ഉപ്പും ഫോർട്ടിഫൈഡ് അരിയും വിറ്റമിൻ ഡി ഉൾപ്പെടെ മറ്റ് പല വിറ്റമിനുകളും ഫോർട്ടിഫൈ ചെയ്ത വെളിച്ചെണ്ണയും ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഫോളിക് ആസിഡിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച ക്രമീകരിക്കുന്നതിനും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനും ഫോളിക് ആസിഡ് അനിവാര്യമാണ്. ഫോളേറ്റ് വൈറ്റമിന്റെ സിന്തറ്റിക് രൂപമായ ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനു മുമ്പും ഗർഭകാലത്തും നിർണായകമായ ഒരു ഘടകമാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം കുഞ്ഞിന് ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാകാനും അമ്മയ്ക്ക് വിളർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. ഗർഭിണിയായി ആദ്യ നാലാഴ്ചയ്ക്കുള്ളിൽ ഭ്രൂണത്തിൽ രൂപം കൊള്ളുന്ന ന്യൂറൽ ട്യൂബാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും സ്പൈനൽ കോഡിന്റെയും ആദ്യ രൂപം. ന്യൂറൽ ട്യൂബിന്റെ ശരിയായ വികസനത്തിനായി ഫോളിക് ആസിഡ് അനിവാര്യമാണ്. അതായത് കുഞ്ഞിന്റെ ബൗദ്ധിക വളർച്ചയിൽ ഫോളിക് ആസിഡിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നർത്ഥം. സാധാരണഗതിയിൽ മാസമുറ തെറ്റി ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷമാണ് ഗർഭിണിയാണെന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തെത്താൻ വീണ്ടും ഒരാഴ്ചയെടുക്കുന്നു. അങ്ങനെ പലപ്പോഴും ഗർഭകാലത്തെ ആദ്യ മൂന്നോ നാലോ ആഴ്ചകൾക്കു ശേഷമാണ് ഭൂരിഭാഗം സ്ത്രീകളും ഫോളിക് ആസിഡ് തുടങ്ങുന്നത്. അപ്പോഴേക്കും ന്യൂറൽ ട്യൂബിന്റെ വളർച്ചയുടെ 90% പൂർത്തിയായിട്ടുണ്ടാകും. ആയതിനാൽ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നതു മുതൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. കൗമാരപ്രായത്തിൽ തന്നെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് വിതരണം സർക്കാർ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർന്നു വരുന്നുണ്ട്. സ്പൈന ബൈഫിഡയും മറ്റ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളും ഉണ്ടാകുന്നത് തടയാൻ ഗർഭധാരണത്തിനു മുൻപ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ശുപാർശ ചെയ്യുന്നു. ഇത് ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസങ്ങളിൽ ദിവസവും കുറഞ്ഞത് 0.4 mg വീതവും ഗർഭാവസ്ഥയിൽ 0.6 mg വീതവുമാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മുലയൂട്ടുന്ന കാലയളവിലും കുറഞ്ഞത് ആദ്യ 6 മാസത്തേക്കെങ്കിലും ഇത് തുടരേണ്ടതാണ്. കൂടാതെ ഇലക്കറികൾ പോലെയുള്ള ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കണം. ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായ അളവിൽ കഴിക്കേണ്ടത് ഗർഭകാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം മുൻ സൂചിപ്പിച്ച സങ്കീർണതകൾ കൂടാതെ ഗർഭമലസൽ, മാസം തികയാതെയുള്ള പ്രസവം, നവജാത ശിശുവിന്റെ തൂക്കക്കുറവ്, ശാരീരിക വൈകല്യങ്ങൾ, തലച്ചോറിന്റെ വളർച്ചയിലെ അപാകതകൾ എന്നിവ മറ്റു സാധ്യതകളാണ്. പ്രതിരോധ മാർഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കഴിക്കുകയും ഫോളിക് ആസിഡിന്റെ ഭക്ഷ്യ ഉറവിടങ്ങളായ ബീട്രൂട്ട്, ക്യാരറ്റ്, ചീര, ബ്രൊക്കോളി, ചേമ്പില, പാവയ്ക്ക, കോളിഫ്ലവർ, വെണ്ടയ്ക്ക, പേരയ്ക്ക, പപ്പായ, ഇലക്കറികൾ എന്നിവ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഫോളേറ്റ് വൈറ്റമിനുകൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അവ ഭക്ഷണത്തിലൂടെ ലഭ്യമാക്കേണ്ടതുണ്ട്. ഗർഭാവസ്ഥയിലും അതിനുശേഷവും അമ്മമാർ നേരിടാറുള്ള വിവിധതരം ഗർഭകാല സങ്കീർണതകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ഗർഭകാല രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിവിധതരം അർബുദങ്ങൾ, മറവി രോഗം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഫോളിക് ആസിഡ് ഉത്തമമാണ്. ഗർഭകാലത്തെ ചെറിയ ചെറിയ കരുതലുകൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ സമ്പുഷ്ടമായ ഗുണമേന്മയുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് ഓർക്കുക. ഗർഭകാലത്തെ കരുതലോടെയും സമ്പുഷ്ടിയോടെയും പരിപാലിക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

കേൾക്കാം തമിഴ് ഗാനങ്ങൾ. റിതം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിൽ ഇന്ന് ആദ്യം. എ ആർ റഹ്മാന്റെ സംഗീതം, വൈരമുത്തുവിന്റെ രചന, ആലാപനം ഉണ്ണികൃഷ്ണൻ, കവിതാ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ.

ജീൻസ് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിലൂടെ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. വൈരമുത്തുവിന്റെ രചനയ്ക്ക് എ ആർ റഹ്മാന്റെ സംഗീതം, ആലാപനം പി ഉണ്ണികൃഷ്ണൻ, സുജാത എന്നിവർ ചേർന്നു.

ബാഹുബലി ടു എന്ന ചിത്രത്തിനു വേണ്ടി മരകതമണി സംഗീതം നിർവഹിച്ച് മദൻ കർക്കി രചന നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. ആലാപനം നയന നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: പ്രബോധന ചിന്ത.
1: ബുദ്ധൻ രാജഗൃഹത്തിനടുത്ത് വേണുവനത്തിൽ തങ്ങും കാലം മഹാകശ്യപന്റെ ഒരു ശിഷ്യൻ ധ്യാനത്തിന്റെ നാലാം മുറയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു നാൾ ഭിക്ഷയ്ക്ക് മാതുലന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു സ്ത്രീയിൽ അതിയായ മോഹം തോന്നി. അയാൾ സംഘത്തിൽ നിന്നൊഴിവായി, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. എന്നാൽ അധ്വാനശീലമില്ലാതിരുന്നതിനാൽ അയാൾ വീട് കൊണ്ടു നടക്കുന്നതിൽ പരാജയപ്പെട്ടു. മാതുലൻ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അലഞ്ഞു നടക്കുന്നതിനിടയിൽ ചില തസ്കരന്മാരുടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു. ഭടന്മാർ ആ സംഘത്തെ പിടികൂടിയപ്പോൾ അയാളും പിടിയിലായി. വധശിക്ഷ നടപ്പാക്കാൻ അയാളെയും മറ്റു തടവുകാരോടൊപ്പം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. വഴിക്ക് മഹാകശ്യപൻ തന്റെ പൂർവ്വ ശിഷ്യനെ കണ്ടു. അദ്ദേഹം ഉപദേശിച്ചു, വത്സ, ഏതെങ്കിലും ഒരു ധ്യാന വിഷയത്തിൽ മനസ്സുറപ്പിച്ചു നിലകൊള്ളുക. ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് അയാൾ ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകി. വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴും അയാൾ നിശ്ചലനായി ധ്യാനത്തിൽ മുഴുകി നിന്നു. മരണത്തിന്റെ മുന്നിൽ പേടിയും പതർച്ചയും ഇല്ലാതെ നിൽക്കുന്നവനെ കണ്ട് വിസ്മയം കൊണ്ട ഭടന്മാർ രാജാവിന് വിവരമറിയിച്ചു. ബുദ്ധനെയും രാജാവ് അയാളെ വിട്ടയക്കാൻ കൽപ്പിച്ചു. ബുദ്ധൻ തന്റെ സിദ്ധി കൊണ്ട് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ഗാഥ ചൊല്ലി. അയാൾക്ക് ധർമ്മോപദേശം നൽകി. അയാൾ വീണ്ടും ഭിക്ഷു സംഘത്തിൽ ചേർന്ന് അജിരേണ അർഹത പദവി നേടി. കാട്ടിൽ നിന്നൊഴിവായിട്ട് കാടില്ലാത്തിടം എത്തിയോൻ കാട്ടിൽ നിന്ന് വിടും നേരം ഓടുന്നു കാട്ടിലേക്കു താൻ. കെട്ടഴിഞ്ഞോൻ കാൺക വീണ്ടും ഓടുന്നു കെട്ടിലേക്കു താൻ. ബുദ്ധൻ അയാൾക്ക് ധർമ്മോപദേശം നൽകി. അയാൾ വീണ്ടും ഭിക്ഷു സംഘത്തിൽ ചേർന്ന് അജിരേണ അർഹത പദവി നേടി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജൂൺ 28 വീഥികളിലൂടെയാണ്. 1712 ജൂൺ 28 റൂസോ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ജനിച്ചിരിക്കുന്നു. 1919 ജൂൺ 28 വേഴ്സായി ഉടമ്പടി ദേ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നു.
2: 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3rd. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3rd അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ കുഴിക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശാസ്ത്ര കൗതുകം. നമ്മുടെ ശരീരം കോടിക്കണക്കിന് മനുഷ്യ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. എന്നാൽ ശാസ്ത്രം ഇന്ന് നമ്മോട് പറയുന്നത് മറ്റൊരു സത്യമാണ്. നമ്മുടെ ശരീരത്തിൽ മനുഷ്യ കോശങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഏകദേശം 30 ട്രില്യൺ മനുഷ്യ കോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ 38 ട്രില്യണിലധികം ബാക്ടീരിയകൾ ഉണ്ട് എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ പകുതി മനുഷ്യനും പകുതി ബാക്ടീരിയയുമാണ്. ഈ സൂക്ഷ്മജീവികളുടെ വമ്പൻ ലോകത്തെയാണ് ശാസ്ത്രം മൈക്രോബയോ എന്ന് വിളിക്കുന്നത്. ഈ ബാക്ടീരിയകളിൽ ഭൂരിഭാഗവും വസിക്കുന്നത് നമ്മുടെ ആന്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് വൻകുടലിലാണ്. ഇതിനെ ഗട്ട് മൈക്രോബയോ എന്ന് വിളിക്കുന്നു. ഇവർ വെറുതെ അവിടെ താമസിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പല നിർണായക ജോലികളും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും വിറ്റാമിനുകൾ നിർമ്മിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവർ സഹായിക്കുന്നു. ഹാനികരമായ രോഗാണുക്കൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ ഒരു കാവൽക്കാരനെ പോലെ ഇവ പ്രതിരോധം തീർക്കുന്നു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിനെ പോലും ഈ കുഞ്ഞൻ ബാക്ടീരിയകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇതിനെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ആന്ത്രങ്ങളിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മനോഭാവങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ അനുഭവിക്കുന്ന വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും വയറിലെ ഈ ബാക്ടീരിയകളുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാകാമെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നതിൽ നമ്മുടെ കുടലിനും വലിയ പങ്കുണ്ട്. ആധുനിക ജീവിതശൈലി ഈ സൂക്ഷ്മജീവികളുടെ ലോകത്തെ തകർക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിത ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഈ അത്ഭുത ലോകത്തെ സംരക്ഷിക്കാൻ നാരുകൾ അടങ്ങിയ ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, തൈര് പോലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവ ശീലമാക്കണമെന്ന് ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യ ശരീരം എന്നത് മനുഷ്യ കോശങ്ങളുടെ മാത്രം കൂട്ടമല്ല, അത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും മനുഷ്യനും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സുന്ദരമായ സഹജീവിത വ്യവസ്ഥയാണ്. നമ്മൾ ഒരാളല്ല, നമ്മൾ ഒരു വലിയ സമൂഹമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ആരോഗ്യത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: NPM ഗവൺമെന്റ് ITI ആയിരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9447520815, അല്ലെങ്കിൽ 9048600751.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേതം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: പ്രായമായില്ലേ, ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതൊന്നും ഇനി മാറാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ തലച്ചോർ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയാത്ത ഒന്നാണെന്നായിരുന്നു ഒരു കാലത്ത് ശാസ്ത്രലോകം പോലും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രം ആ പഴയ ധാരണകളെ പാടെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ തലച്ചോർ ഒരു ഉറച്ച പാറയല്ല, മറിച്ച് നിരന്തരം രൂപമാറ്റം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ വിസ്മയത്തെയാണ് ശാസ്ത്രം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചിന്തകളും ശീലങ്ങളും കൊണ്ട് എങ്ങനെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് മാറ്റിയെടുക്കാം, അതായത് ഇന്ന് നിങ്ങൾ ആരാണോ എന്നതല്ല, നാളെ നിങ്ങൾക്ക് ആരാകാൻ കഴിയുമെന്നതാണ് പ്രധാനം. എന്താണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങളുണ്ട്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് പാതകളുമുണ്ട്, ന്യൂറൽ പാത്വേസ്. നമ്മൾ ഒരു

0: വീക്കനിങ് കണക്ഷൻസ്. അതായത്, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാനും നമ്മുടെ തലച്ചോറിന് സ്വയം പ്രാപ്തിയുണ്ട്, ഏത് പ്രായത്തിലും. ഈ അറിവ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പരാജയങ്ങളിൽ തളർന്നുപോയവർക്കും വിഷാദത്തിലോ ഉത്കണ്ഠയിലോ കഴിയുന്നവർക്കും ന്യൂറോപ്ലാസ്റ്റിസിറ്റി വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതോ സംഗീതം അഭ്യസിക്കുന്നതോ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ചെറുപ്പമാക്കി നിലനിർത്തും. നെഗറ്റീവായ ചിന്തകൾക്ക് പകരം മനഃപൂർവ്വം പോസിറ്റീവായ ചിന്തകൾ പരിശീലിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് സെന്ററുകളെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രതിസന്ധികളെ നേരിടാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മുൻപ് നമ്മളെ തളർത്തിയിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളെ ബാധിക്കാത്തത് നമ്മുടെ തലച്ചോറിലെ മാറ്റങ്ങൾ കൊണ്ടാണ്. നമ്മുടെ അനുഭവങ്ങളും പ്രവൃത്തികളും നമ്മുടെ തലച്ചോറിന്റെ ശാരീരികമായ ഘടനയെപ്പോലും മാറ്റുന്നു എന്നതാണ് വിസ്മയകരമായ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ തടഞ്ഞു നിർത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ തലച്ചോർ ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ ഏതൊക്കെ ചെടികൾ വളരണമെന്നും ഏതൊക്കെ വിത്തുകൾ പാകണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആവർത്തനവും താൽപര്യവും ശ്രദ്ധയുമാണ് തലച്ചോറിലെ മാറ്റങ്ങൾക്കുള്ള പ്രധാന മരുന്നുകൾ. ഇന്നൊരു ചെറിയ മാറ്റം വരുത്താൻ തയ്യാറാവുക. ഒരു പുതിയ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ മോശമായ ഒരു ശീലത്തെ മാറ്റാൻ ബോധപൂർവം ശ്രമിക്കാം. നിങ്ങളുടെ ഓരോ ശ്രമവും തലച്ചോറിലെ കോശങ്ങളെ മാറ്റിപ്പണിയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കരുത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. മാറ്റം അസാധ്യമാണെന്ന ചിന്ത ഇനി വേണ്ട. കാരണം മാറ്റത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് നിങ്ങളുടെ തലച്ചോർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും, വിശ്വാസത്തെ സഹകരണമായും, സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
2: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹൈ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാക്കെ 50 വർഷ് പൂരേ കർ റഹാ ഹൈ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാഠ മനാ രഹേ ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനേ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ ഓർ സഹയോഗ് കോ ജൻ കല്യാണ മേ ബദലാ ഹൈ ഹിന്ദ് മഹാസാഗർ നേ ഭാരത് ഓർ സെയ്ഷൽ കെ സംബന്ധോ കോ സീഞ്ചാ ഹൈ.
1: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ ഹൈ ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ നയ നയ AI ഇന്നോവേഷൻ സാമനേ ആ രഹേ ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസേ ബചായ രഖാ ജായ നയി ടെക്നോളജി കെ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസേ ജുഡേ രഹേ ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ ഹജാ.
1: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി K.മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 3 സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൗണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 5 3 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കേരളത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 5 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. എസ് രമേശൻ നായർ രചിച്ച ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

ചിത്രം നമ്മൾ. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം വിധു പ്രതാപ്, ജോത്സ്ന.

ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. സംഗീതം എസ് പി വെങ്കടേഷ്. രചന എസ് കുണ്ടൂർ. ആലാപനം പി ജയചന്ദ്രൻ, അരുന്ധതി.

ബയോസ്കോപ്പിലിനി ഇളവൻകോട് ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. ONV കുറിപ്പ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസ്, KS ചിത്ര.

ചിത്രം പട്ടാഭിഷേകം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.

ചിത്രം വാഴുന്നൂർ. സംഗീതം ഔസേ പച്ചൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ചിത്രം സ്വപ്നക്കൂട്. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ ഫഹദ്.

ബയോസ്കോപ്പിലിനി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സിനെ കുറിച്ച് കേൾക്കാം. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ സംഗീതത്തിന്റെ വസന്തം തീർത്ത പ്രതിഭകളിൽ ഒട്ടും പിറകിലായിരുന്നില്ല സുരേഷ് പീറ്റേഴ്സ് എന്ന അസാമാന്യ കലാകാരൻ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ വിജയങ്ങൾക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഈ മാന്ത്രികൻ തനിക്ക് ലഭിച്ച ഓരോ അവസരത്തിലും തന്റെ കഴിവ് തെളിയിച്ച് മുന്നേറി. അദ്ദേഹത്തിന്റെ ഈണങ്ങൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ തേൻതുള്ളി പോലെ പെയ്തിറങ്ങി. തലമുറകൾ ഏറ്റുപാടിയ ഹിറ്റുകളായി ഇന്നും നിലനിൽക്കുന്നു. കമ്പോസിംഗിലും ആലാപനത്തിലും തന്റേതായ ഒരു ശൈലി കണ്ടെത്തിയ ഈ സംഗീതജ്ഞൻ മലയാളത്തിലെ പ്രമുഖ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി വളരെ വേഗം മാറി. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നായി മാറിയ ഒരു സുവർണ കാലഘട്ടം തന്നെ മലയാള സിനിമയ്ക്ക് ലഭിക്കുകയുമുണ്ടായി. ഈണങ്ങളെ വാക്കുകളേക്കാൾ മനോഹരമായി കോർത്തിണക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്വിതീയമായിരുന്നു.

സംഗീത ലോകത്തെ ഈ അതുല്യ പ്രതിഭയെ ഓർക്കുമ്പോൾ ഏതൊരു സംഗീത പ്രേമിയുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യൻ സംഗീതത്തിൽ ഇതിഹാസമായ AR റഹ്മാനുമായുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ സൗഹൃദ ബന്ധമാണ്. സുരേഷ് പീറ്റേഴ്സും റഹ്മാനും കേവലം സഹപ്രവർത്തകരല്ല, മറിച്ച് ബാല്യകാലം മുതൽക്കേ ഒരേ സ്വപ്നം പങ്കുവച്ച് വളർന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. തോളോട് തോൾ ചേർന്ന് അവർ സംഗീതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിക്കുകയും ഒരുമിച്ച് സിനിമയിലേക്ക് പ്രവേശനം സ്വപ്നം കാണുകയും ചെയ്തു. സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു പിൽക്കാലത്ത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കണ്ട ആത്മബന്ധം. ഒരുമിച്ചുണർന്ന സംഗീത സ്വപ്നങ്ങൾ അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച ഊർജമായിരുന്നു. ഈ സൗഹൃദം ഒരുപാട് മനോഹരമായ സംഗീത നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു.

സുരേഷ് പീറ്റേഴ്സിനും പുറമെ പിൽക്കാലത്ത് ഇന്ത്യൻ സംഗീത ലോകത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രഗത്ഭരും ഈ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രശസ്ത പെർക്കഷനിസ്റ്റ് ശിവമണി, അതുല്യ ഗായകൻ ഷാഹുൽ ഹമീദ് തുടങ്ങിയ പ്രതിഭകളെല്ലാം തന്നെയും ഏതാണ്ട് ഒരേ കാലത്തായിരുന്നു സംഗീത ലോകത്തെ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഈ പ്രതിഭകളെല്ലാം ചേർന്ന് അലൗകികമായ ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഓരോരുത്തരും തങ്ങളുടെ കഴിവുകൾ പരസ്പരം പങ്കുവച്ച് ഒരുമിച്ച് വളർന്ന ഒരു മനോഹരമായ കാലഘട്ടമായിരുന്നു അത്. അവർക്കിടയിലെ സൗഹൃദവും കലയോടുള്ള അഭിനിവേശവും ഒരേപോലെ തീവ്രമായിരുന്നു. ഈ സുവർണ സംഘം ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ കഴിയാത്തവയാണ്.

അവരുടെ സംഗീത ജീവിതത്തിന്റെ തുടക്കം കൗമാരം പിന്നിട്ട കോളേജ് പഠനകാലത്തായിരുന്നു. അക്കാലത്ത് തന്നെ ഈ സംഗീത പ്രേമികൾ ചേർന്ന് റോക്ക് എന്ന പേരിൽ തങ്ങളുടേതായ ഒരു സംഗീത ട്രൂപ്പിന് തുടക്കം കുറിച്ചു. റോക്ക് എന്ന പേരിന് ഇണങ്ങും വിധം അന്നത്തെ സംഗീത ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കൂട്ടായ്മ ലക്ഷ്യമിട്ടു. സിനിമ എന്ന സ്വപ്നം അവരുടെ മനസ്സിൽ അന്നു മുതൽക്കേ മുട്ടിട്ടിരുന്നു. ഈ സംഗീത ട്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരിൽ ഒരാളായിരുന്നു എ ആർ റഹ്മാൻ. അദ്ദേഹം ട്രൂപ്പിലെ പ്രധാന കീബോർഡ് വാദകനായി തിളങ്ങി. ഓരോ സ്റ്റേജിലും അവർ സംഗീതത്തിന്റെ മാസ്മരികത തീർത്തു. അവർ അവതരിപ്പിച്ച ഗാനങ്ങൾ കേൾവിക്കാർക്ക് എന്നും പുതിയൊരു അനുഭവമായിരുന്നു.

റോക്ക് എന്ന സംഗീത ട്രൂപ്പിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആ യുവ പ്രതിഭകളുടെ അർപ്പണബോധവും സംഗീതത്തോടുള്ള തീവ്രമായ അഭിനിവേശവും കാരണം കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ആ ബാൻഡ് സംഗീത ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. അവരുടെ ഓരോ പ്രകടനവും കേൾവിക്കാർക്ക് ആവേശം പകരുന്നതായിരുന്നു. ഈ യുവ കലാകാരന്മാരുടെ കഴിവുകൾ അന്നത്തെ പ്രമുഖ സംഗീതജ്ഞരുടെ ശ്രദ്ധയാകർഷിച്ചു. തങ്ങളുടെ സംഗീതയാത്രയിൽ അവരൊരിക്കലും പരസ്പരം വിട്ടുപോയില്ല. ഒരുമിച്ചുള്ള ആ സംഗീത പ്രയാണത്തിൽ അവർ അനേകം വേദികൾ കീഴടക്കി. അവരുടെ സംഗീതം പുതിയൊരു യുഗപ്പിറവിക്ക് വഴിയൊരുക്കി എന്ന് തന്നെ പറയാം.

ഒറ്റക്കമ്പി നാദം. ആയിരത്തി തൊള്ളായിരത്തി 1992 വിഖ്യാത സംവിധായകൻ മണിരത്നത്തിന്റെ റോജ എന്ന ചിത്രത്തിലൂടെ AR റഹ്മാൻ ചലച്ചിത്ര സംഗീതത്തിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചതോടെ ഈ കൂട്ടുകെട്ട് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു തുടങ്ങി. ഇന്ത്യൻ സംഗീതത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയ ആ പ്രയാണത്തിൽ റഹ്മാന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചത് സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു. സിനിമ എന്ന അവരുടെ കൂട്ടായ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ സുരേഷ് പീറ്റേഴ്സ് റഹ്മാന്റെ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നു. റോജ സമ്മാനിച്ച സംഗീത വിസ്മയം ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പുതിയ കാലത്തിന്റെ ഈണം എന്തായിരിക്കണമെന്ന് ഈ കൂട്ടുകെട്ട് ലോകത്തിന് കാണിച്ചുകൊടുത്തു. മലയാള സിനിമയ്ക്ക് അതൊരു വലിയ വഴിത്തിരിവായിരുന്നു.

പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും സംഗീതത്തിന്റെ വിഹായസിൽ പുതിയ വാതായനങ്ങൾ തീർക്കുമ്പോഴും എ ആർ റഹ്മാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സുരേഷ് പീറ്റേഴ്സിനെ ഒരിക്കലും മറന്നില്ല. ആഴമേറിയ സൌഹൃദം അവരുടെ പ്രൊഫഷണൽ ബന്ധത്തിലും പ്രതിഫലിച്ചു. സുരേഷിന്റെ കഴിവിലുള്ള റഹ്മാന്റെ വിശ്വാസം ഓരോ പുതിയ പ്രോജക്റ്റിലും പ്രകടമായിരുന്നു. സുരേഷ് പീറ്റേഴ്സിന്റെ സഹായമില്ലാതെ റഹ്മാന് തന്റെ സംഗീതം പൂർണ്ണമാക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പോലും സംഗീതലോകം അടക്കം പറഞ്ഞു. റഹ്മാന്റെ സംഗീതത്തിന് പലപ്പോഴും സുരേഷിന്റെ പിന്തുണ ഒരു നെടുംതൂണായിരുന്നു. ആ സൗഹൃദത്തിന്റെ ശക്തി അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു.

റഹ്മാന്റെ ആദ്യകാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങളിലെല്ലാം സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഈ സൗഹൃദത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്നതാണ്. ഈണം ചിട്ടപ്പെടുത്തുന്നതിലെ സഹായത്തിനു പുറമെ ഒരു ഗായകൻ എന്ന നിലയിലും സുരേഷ് പീറ്റേഴ്സ് തിളങ്ങി. ഊർജ്ജസ്വലത തുളുമ്പുന്ന ആ ശബ്ദം യുവഹൃദയങ്ങളെ കീഴടക്കി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പുറത്തുവന്ന ഗാനങ്ങൾ ആ കാലഘട്ടത്തിലെ യുവത്വത്തിന്റെ ദേശീയ ഗാനങ്ങളായിരുന്നു. റഹ്മാന്റെ സംഗീതത്തിലെ പല പരീക്ഷണങ്ങൾക്കും സുരേഷിന്റെ ശബ്ദം ഒരു മുതൽക്കൂട്ടായി. ഈ രണ്ട് പ്രതിഭകളും ഒരുമിച്ച് സൃഷ്ടിച്ച സംഗീതം ഒരു തലമുറയ്ക്ക് മുഴുവൻ ആവേശമായിരുന്നു.

പ്രശസ്തമായ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഇന്നും സംഗീത പ്രേമികൾ ആവേശത്തോടെ ഓർക്കുന്ന ചിക്കപ്പുക്ക് ചിക്കപ്പുക്കറയിലെ എന്ന ഗാനം സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദത്തിലൂടെയാണ് കേൾവിക്കാരിലേക്ക് എത്തിയത്. അതുപോലെ കാതലൻ എന്ന ചിത്രത്തിലെ പേട്ടാറാപ്പ്, ഉർവശി ഉർവശി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലെല്ലാം സുരേഷിനെ ഒരു ഗായകനായി റഹ്മാൻ സഹകരിപ്പിച്ചു. ഈ ഗാനങ്ങളെല്ലാം ആ കാലഘട്ടത്തിലെ സംഗീത ട്രെൻഡുകൾക്ക് മാറ്റം വരുത്തിയവയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും പുതിയ സംഗീത സങ്കേതങ്ങളും ഈ ഗാനങ്ങളെ ലോകമെമ്പാടും എത്തിച്ചു. സുരേഷ് പീറ്റേഴ്സിന്റെ ആലാപന ശൈലിയാണ് ഈ ഗാനങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത നേടിക്കൊടുത്തത്.

സംഗീതത്തിലെ ഈ അപൂർവ കൂട്ടുകെട്ട് കേവലം ചലച്ചിത്ര ഗാനങ്ങൾ എന്നതിലുപരി സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും മനോഹരമായ ഒരു പാഠം കൂടിയാണ് നമുക്ക് നൽകുന്നത്. സുരേഷ് പീറ്റേഴ്സ് മലയാളത്തിൽ തന്റേതായ ഈണങ്ങളിലൂടെ തരംഗം സൃഷ്ടിക്കുമ്പോഴും റഹ്മാൻ എന്ന കൂട്ടുകാരനോടുള്ള ആദരവ് മനസ്സിൽ സൂക്ഷിച്ചു. തെന്നിന്ത്യൻ സംഗീത ലോകത്ത് തങ്ങളുടേതായ സ്ഥാനമുറപ്പിച്ച ഈ രണ്ട് പ്രതിഭകളും സംഗീതത്തിന് നൽകിയ സംഭാവനകൾ കാലത്തെ അതിജീവിക്കുന്നവയാണ്. മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ഈണങ്ങൾ എന്നും ഒരു സുഗന്ധം പോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഈ അസാമാന്യ പ്രതിഭയുടെ സംഗീതയാത്ര ഇനിയും ഒരുപാട് കാലം കേൾവിക്കാർക്ക് ആസ്വാദനത്തിന്റെ പുതിയ ലോകം സമ്മാനിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഷെർലക് ഹോംസ്, കുറ്റാന്വേഷണ കഥകളിലെ നായകൻ, ഏതു കുറ്റകൃത്യത്തിൻ്റെയും അടിവേര് വരെ അനായാസേന കണ്ടെത്തുന്ന വീരനായകൻ, ഈ ഷെർലക് ഹോംസ് സ്വർഗത്തിലെത്തി. മഹാനായ ആ കുറ്റാന്വേഷകനെ കാണാൻ മാലാഖമാർ കൂട്ടം കൂട്ടമായി വന്നു. കർത്താവും വന്നു. സിംഹാസനത്തിൽ നിന്നിറങ്ങി വന്ന് ഹോംസിനോട് കർത്താവ് പറഞ്ഞു, സ്വാഗതം ഹോംസ്, വാസ്തവത്തിൽ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. സ്വർഗത്തിലൊരു പ്രശ്നമുണ്ട്, താങ്കൾക്ക് അത് പരിഹരിക്കാനാവും. ആദവും ഹവ്വയും ഇവിടെ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. കുറേ കാലമായി അവരെ കാണാനില്ല. താങ്കൾ ഏതു വിധേനയും അവരെ കണ്ടുപിടിച്ചു തരണം. കേട്ടപാടെ ഷെർലക് ഹോംസ് മാലാഖമാരുടെ ഇടയിലേക്ക് ഇരച്ചു കയറി രണ്ട് മാലാഖമാരെ പിടികൂടി മുന്നോട്ട് കൊണ്ടുവന്നിട്ട്, ദാ അവരിവിടെ തന്നെയുണ്ട് എന്ന് കർത്താവിനോട് പറഞ്ഞു. രണ്ട് മാലാഖമാരും തുറന്നു പറഞ്ഞു, ഹോംസ് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ആദവും ഹവയുമാണ്. ഇത്രയും നാൾ ഞങ്ങൾ വേഷം മാറി മറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ ആദവും ഹവയും എന്ന രീതിയിൽ ഞങ്ങളെ തുറച്ചു നോക്കും, ഓട്ടോഗ്രാഫ് ചോദിക്കും, മടുത്തു, അതുകൊണ്ടാണ് വേഷം മാറി മറഞ്ഞു നിന്നത്. ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവ് അവരോട് ക്ഷമിച്ചു. എന്നിട്ട് ഷെർലക് ഹോംസിനോട് ചോദിച്ചു, അല്ല ഹോംസ്, ഇത് വല്ലാത്ത അത്ഭുതമായിരിക്കുന്നു, നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഇവർ ആദവും ഹവയുമാണെന്ന്? ഹോംസ് പറഞ്ഞു, കർത്താവേ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, വളരെ ലളിതം. ഞാനൊന്ന് ഓടിച്ചു നോക്കി, നിരന്നിന്ന മാലാഖമാരിൽ പൊക്കിളില്ലാത്തവരായി കണ്ടത് ഇവരെ രണ്ടുപേരെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ ആദവും ഹവയുമായി എനിക്ക് മനസ്സിലായത്. ഒരു പാട്ട് കേട്ടാലോ?

ആമയുടെയും മുയലിൻ്റെയും കഥ. അത് എല്ലാവർക്കും അറിയാം. അമിതമായ ആത്മവിശ്വാസം കാരണം മുയൽ കുറച്ചു നേരം കിടന്നുറങ്ങുകയും ആ സമയത്തിനുള്ളിൽ ആമ ഓടി ജയിക്കുകയും ചെയ്ത കഥ. വിഖ്യാതമായ ഈ കഥയ്ക്ക് ഒരു തുടർച്ചയുണ്ട് എന്ന് കരുതൂ. എങ്ങനെയായിരിക്കും അത്? മുയലിന് ആകെ ടെൻഷനായി കാണും. ഉറക്കം നഷ്ടപ്പെട്ടു. ഡിപ്രഷൻ അടിച്ചു എന്ന് പറയുന്നതാവും ശരി. കിടക്കപ്പുറതി ഇല്ലാതായി. സമാധാനം പോയി. ഒരു രക്ഷയും ഇല്ലാതായി. ഒരു രാത്രിയിൽ മുയലിറങ്ങി നടന്നു. ആമയുടെ വീട്ടിലെത്തി. മുട്ടി വിളിച്ചു. ആമ വന്ന് വാതിൽ തുറന്നപ്പോൾ മുയലാണ്. ആമയ്ക്ക് പുച്ഛം. എന്നാലും ചോദിച്ചു, എന്തേ? മുയൽ പറഞ്ഞു, ഒരു വട്ടം കൂടി ഓടണം, വെല്ലുവിളിക്കുന്നു. ആമ പറഞ്ഞു, പിന്നെന്താ, ഇപ്പൊ ഓടണോ? വേണ്ട, മറ്റന്നാൾ. നാലാൾ കൂടുന്നിടത്ത് നിന്നെ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് മുയൽ പോയി. ഓട്ടം നടന്നു. പരമദയനീയമായി ആമ തോറ്റു. ഇത്തവണ ഉറക്കം നഷ്ടപ്പെട്ടത് ആമയ്ക്കായിരുന്നു. എത്ര ചിന്തിച്ചിട്ടും താൻ എങ്ങനെയാണ് തോറ്റതെന്ന് ആമയ്ക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയവേ ആമയുടെ അസ്വസ്ഥത കൂടി വന്നു. ഒരു രാത്രിയിൽ ആമ മുയലിന്റെ വീട്ടിലെത്തി. മുട്ടി വിളിച്ചു. മുയലി ചോദിച്ചു, എന്താ? ആമ പറഞ്ഞു, ഒരിക്കൽ കൂടി ഓടണം. മുയലി ചോദിച്ചു, ഇപ്പൊ ഓടണോ? എങ്കിൽ ഇപ്പൊ ഓടാം. ആമ പറഞ്ഞു, അത് വേണ്ട, മറ്റന്നാൾ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഓടാനുള്ള റൂട്ട് മാപ്പ് ഞാൻ തയ്യാറാക്കും. മുയൽ സമ്മതിച്ചു. ഓടാൻ വന്നപ്പോഴാണ് അബദ്ധ മുയലിന് മനസ്സിലായത്. റൂട്ട് മാപ്പിൽ 90% വെള്ളമുള്ള സ്ഥലമായിരുന്നു. ആമ പുട്ടുപോലെ ജയിച്ചു. അടുത്ത തവണ മുയലാണ് റൂട്ട് മാപ്പ് കൊണ്ടുവന്നത്. കൂടുതലും കര. മുയൽ തന്നെ ജയിച്ചു. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, എത്ര നാൾ ഇങ്ങനെ പോകും? ആമ ചിന്താധീനനായി. ഒരു ദിവസം ആമ മുയലിന്റെ വീട്ടിൽ വന്നു. വാതിൽ തുറന്ന മുയലിനോടായി ആമ പറഞ്ഞു, ഒരിക്കൽ കൂടി ഓടണം, റൂട്ട് മാപ്പ് ഞാനുണ്ടാക്കും. ചങ്ങാതി, 50% കര, 50% വെള്ളം. നീ കരയിലൂടെ ഓടുമ്പോൾ ഞാൻ നിന്റെ പുറത്ത്, ഞാൻ വെള്ളത്തിലൂടെ നീന്തുമ്പോൾ നീ എന്റെ പുറത്ത് എന്തു പറയുന്നു? ഇനി അങ്ങോട്ട് തോൽവികളില്ല. നമ്മൾ രണ്ടുപേർക്കും വിജയം, വിജയമേ ഉള്ളൂ. എങ്ങനെയുണ്ട് കഥ? ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം ഭദ്രമായിരിക്കും. ആരും ആരെയും ജയിക്കുന്നില്ല, എല്ലാവരും ജയിക്കുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

ഒരിടത്ത് ഒരമ്മ പണ്ടൊരു ചിത്രകാരന്റെ മുമ്പിൽ ചിത്രം വരയ്ക്കാനിരുന്നു. മനോഹരമായ ചിത്രം വരച്ചു തീർത്തു. അപ്പോഴേക്കും ആ അമ്മയ്ക്ക് ഒരാഗ്രഹം, ഒരു വൈരമാല കൂടി വരച്ചു ചേർക്കണം. ചിത്രകാരൻ ചോദിച്ചു, അത് അമ്മയുടെ കഴുത്തിലില്ലല്ലോ, ഇല്ലാത്ത വൈരമാല എന്തിനു വരയ്ക്കണം? അമ്മ പറഞ്ഞു, അല്ല അത് കുഴപ്പമില്ല, നിങ്ങൾ വരയ്ക്കൂ. നിർബന്ധം കൊണ്ട് ചിത്രകാരൻ അതും വരച്ചു. അമ്മയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരാഗ്രഹം? വൈരമാല ഇല്ലെങ്കിലും ചിത്രം നന്നായിട്ടുണ്ട്, പിന്നെന്താ? അമ്മ പറഞ്ഞു, അതേ ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചത് തന്നെ എനിക്കൊരു രോഗമുള്ളതുകൊണ്ടാണ്. ഞാൻ അധികം വൈകാതെ മരിച്ചുപോകും. എനിക്കുറപ്പാണ് എന്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കും. അവൾ എന്തായാലും ഈ ചിത്രം കാണും. ഈ വൈരമാല എവിടെയെന്ന് ചോദിച്ച് അവൾ സദാ അയാളെ അലട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ സ്വസ്ഥത അതോടെ തീർന്നു കിട്ടും. അതുകൊണ്ടാണ് വൈരമാല വരയ്ക്കാൻ ഞാൻ പറഞ്ഞത്. എന്റെ മരണശേഷം അയാൾ അങ്ങനെ സുഖിക്കേണ്ട. എന്ത് ചിന്തയാണിത് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകളുണ്ടോ? പുരുഷാരം തലകുനിച്ചു. ആരുടെ വലയിലും പുതിയ മീനുകളില്ല. അവൻ പുരുഷാരത്തെ നോക്കി ചോദ്യം ആവർത്തിച്ചു. നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകളുണ്ടോ? എല്ലാവരും മിണ്ടാന്ന് നിൽക്കെ ഒരുവൻ മുന്നോട്ട് വന്നു പറഞ്ഞു, എന്റെ കയ്യിൽ എന്റെ വലയിൽ പുതുതായി പിടിച്ച മീനുകളുണ്ട്. മറ്റുള്ളവർ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം, ഇവന്റെ വലയിൽ പുതിയ മീനുകളില്ല. അവൻ സുഹൃത്തുക്കളോടായി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകളുണ്ടോ എന്നവൻ ചോദിക്കുന്നതിനർത്ഥം തലയിൽ പുതിയ ആശയങ്ങളുണ്ടോ, പുതിയ സ്വപ്നങ്ങളുണ്ടോ, പുതിയ കാഴ്ചപ്പാടുകളുണ്ടോ എന്നാണ്. അത് കേട്ട് പുരുഷാരം കൈകളുയർത്തി ആവേശത്തോടെ അവനെ അഭിവാദ്യം ചെയ്തു. അവർ ഉച്ചത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ തലയിൽ പുതിയ സ്വപ്നങ്ങളുണ്ട്, പുതിയ ആശയങ്ങളുണ്ട്, ഞങ്ങളുടെ വലയിൽ പുതിയ മീനുകളുമുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

ബന്ധങ്ങൾ കയ്യിലെടുത്ത മണ്ണ് പോലെയാണ്. വലിയ ബലം കൊടുക്കാതെ മണ്ണ് കയ്യിൽ വെച്ച് നോക്കൂ, അതങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ കൈക്കുമ്പിളിലാക്കി ഇറുക്കി പിടിക്കുന്ന പക്ഷം അത് കൈവിരലുകൾക്കിടയിലൂടെ ഊർന്നുപോകും. അല്പമൊക്കെ മാത്രം അത് കയ്യിൽ ശേഷിക്കും. ബന്ധങ്ങളിലും അധിക ബലം കൊടുക്കരുത്, അത് ഊർന്നുപോകും. ആവശ്യത്തിന് സ്വാതന്ത്ര്യവും സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കൂ, ബന്ധങ്ങൾ ഉലയുകയില്ല. എന്നാൽ അടുക്കി പിടിക്കുമ്പോൾ, സ്വാർത്ഥരാകുമ്പോൾ ബന്ധങ്ങൾ കൈവിട്ടു പോകും. ഒരു പാട്ട് കേട്ടാലോ?

ഋതുക്കളെ, സൗരസൗമ്യങ്ങളെ, സംവത്സരങ്ങളെ, ഇച്ഛാബോധാങ്കുരങ്ങളെ, ഗുണങ്ങളെ, ദ്വയഭാസങ്ങളെ, നിർദ്വന്ദ്വശാന്തതേ, നിങ്ങളായി തീർന്നു രച്ഛനെ, കാണാകും കണ്ണെനിക്കേകൂ. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വരികളാണ്. അച്ഛൻ എന്ന പൂമരത്തെക്കുറിച്ചുള്ള വരികൾ. അച്ഛൻ ഒരു ഭാവതലമാണ്, അർത്ഥമേറിയ ഒരു ഭാവതലം. പുരയ്ക്കുമീതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂമരമാണ് അച്ഛൻ. ഒരു പാട്ട് കേട്ടാലോ?

അന്ധർ അന്ധരെ നയിക്കുന്ന കാലമാണോ ഇത്? പത്രം വായിക്കാതിരിക്കുമ്പോൾ, ടി വി കാണാതിരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം എത്ര വലുതാണെന്ന് ചിലരെങ്കിലും പറയുന്നുവെങ്കിൽ അതിനർത്ഥം ബാഹ്യലോകത്ത് നടക്കുന്ന പലതും സമ്മർദ്ദമുണ്ടാക്കുന്നു അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നല്ലേ? എന്തുകൊണ്ടാണ് ഒരിടത്തും സ്നേഹഭാഷണങ്ങൾ ഇല്ലാതെ പോകുന്നത്? എവിടെയും തർക്കങ്ങൾ, വഴക്കുകൾ. തന്നെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം

എന്ന ആജ്ഞകൾ, വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ഇല്ലാതാക്കി കളയും എന്ന ഭീഷണികൾ, രണ്ടിലധികം പേർ ഒരുമിച്ച് കൂടുന്നിടത്തു പോലും അന്ധതയുടെ കളിവിളയാട്ടങ്ങൾ, സത്യത്തിൽ ഭയമാകുന്നു. എല്ലാം നഷ്ടപ്പെട്ടൊരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? എവിടെ നിങ്ങളിൽ രണ്ടോ മൂന്നോ പേർ സ്നേഹത്തോടെ സന്ധിക്കുകയും ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അത്ഭുതപ്പെടുകയും ചെയ്യുന്നത്, അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ രാജ്യം എന്നതൊക്കെ പഴമൊഴിയായി പോകുമോ? എന്തോ ഭയമാകുന്നു. ഒരു പാട്ട് കേട്ടാലോ?

അപ്പോഴേക്കും സമയം സന്ധ്യയായിരുന്നു. അവൻ്റെ അരികിൽ നിന്നും ഞങ്ങളെ അവൻ പുലർച്ചെ കാണാമെന്ന് പറഞ്ഞ് പിരിച്ചയച്ചു. നടന്നു നടന്നു നീങ്ങുന്നതിനനുസരിച്ച് ഞങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി. രാജകീയമായ ഏകാന്തതയിൽ അവൻ പശ്ചിമ ദിക്കിലേക്ക് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ അവൻ്റെ ഏകാന്തത കാണുവാനായി തിരിഞ്ഞു നോക്കാതിരുന്നത് ഒരേ ഒരാൾ മാത്രമായിരുന്നു. അത് ജൂദാസ് ഇസ്കാരിയോത്തായിരുന്നു. ഇങ്ങനെ അപകടം പതിയിരിക്കുന്ന കൺകുഴികളുമായി നമ്മളോടൊപ്പം ഇപ്പോഴും യൂദാസുമാർ നടക്കുന്നുണ്ട്. ഓർക്കുക, ഒരു പാട്ട് കേട്ടാലോ?

താൻ ചെയ്യുന്നതൊക്കെ ശരി എന്ന തോന്നൽ നമുക്കിടയിൽ വ്യാപകമാവുകയാണ്. ആത്മവിമർശനത്തിന് തുനിയാത്ത ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. സമൂഹത്തെ അപ്പാടെ നശിപ്പിച്ചു കളയാൻ പോന്ന അപകടമാണിത്. വിമർശിക്കപ്പെടുക എന്നത് പരിഷ്കരിക്കപ്പെടുക എന്നത് തന്നെയല്ലേ? അപ്പോ വിമർശിക്കപ്പെടണ്ടേ? വിമർശിച്ചാൽ കഴിവേറ്റും എന്ന പഴഞ്ചൻ രീതികളുടെ ആവർത്തനം സംഭവിക്കുന്നുണ്ടോ നമുക്കിടയിൽ? അറിഞ്ഞുകൂടാ. വിമർശിക്കപ്പെടാൻ അനുവദിക്കാത്ത ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളാണ്, സ്വാർത്ഥ തൽപരരാണ്. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ അങ്ങനെ ചോദിക്കാൻ? ഇല്ല അല്ലേ? അതാണ് സത്യം. എന്നാലും ഈ വരികൾ ബൃഹത്തോൾ ബൃഹത്തിൻ്റെതാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: യാതുമൂരെ യാവരും കേളർ എന്ന് കണിയൻ പൂങ്കുന്നനാർ പറയുന്നു. എല്ലാവരും അറിയുക, ലോകം ഒരു തറവാടാണ് എന്ന്. അധികം പേർ വായിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. കണിയൻ പൂങ്കുന്നനാർ വരി ഒരിക്കൽ കൂടി പറയാം. യാതും ഊരെ യാവരതും കേളർ, എല്ലാവരും അറിയുക, ലോകം ഒരു തറവാടാണ്. ലോകമെന്ന തറവാടിൻ്റെ വിശാലതയെ ഉൾക്കൊള്ളണമെങ്കിൽ ആത്മവിമർശനം അത്യാവശ്യമാണ്. കാര്യങ്ങളെ ആശയം കൊണ്ടും ആമാശയം കൊണ്ടും സ്വീകരിക്കാം. ആശയം കൊണ്ട് സ്വീകരിക്കുന്ന പക്ഷം നമ്മൾ നവമായിരിക്കും. നവമായിരിക്കണം. നവമായവർക്കേ ലോകത്തെ മാറ്റാനാവൂ. അല്ലാത്തതെന്തും പ്രകടനപരമായിരിക്കും. പ്രകടനപരമായി അങ്ങനെ ജീവിച്ചിരുന്നിട്ട് ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. പ്രകടനപരത നവമാക്കാൻ സഹായിക്കില്ല. പുതിയതായിരിക്കുക എപ്പോഴും, അതൊരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?
1: തത്തക്കടത്ത് കഥം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലേ ഈ ലോകത്തിൽ കർമ്മനിരതമായിരിക്കാനാകൂ. കർമ്മനിരതമായാലേ ഈ ലോകത്തെ പുനഃസൃഷ്ടിക്കാനുമാകൂ. അതുകൊണ്ട് ഉന്മേഷത്തോടെ ഉണരാനാവണം. അതിന് സുഖമായി ഉറങ്ങാൻ കഴിയണം. ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.